0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. കഴിഞ്ഞ ദിവസം ഗ്രീൻ ഫാമിന്റെ ഒരു വലിയൊരു ഓണം ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ ആർ ജെ നിത്യയാണ് ഗ്രീൻ ഫാമിന്റെ ആ ഒരു എൻറ്റയർ പ്രോഡക്ട്സിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഐക്കോ ഹൈപ്പർ മാർക്കറ്റ് DIP പോയത്. വാട്ട് എ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്! നമുക്ക് നാട്ടിലെ കാണുന്ന അതേ സാധനങ്ങൾ അതിലും നല്ല ക്വാളിറ്റിയോടെ നല്ല പാക്കിങ്ങിൽ നമ്മുടെ കൈകളിലെത്തുമ്പോൾ ഓണ സദ്യ പൊടി പൊടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ഗ്രീൻ ഫാം പ്രോഡക്ട്സ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഒരു സദ്യയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും അതിന്റെ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നല്ല ചൂട് മട്ട അരി ചോറ് അല്ലെ, ആ അരിയിൽ തുടങ്ങണം. എത്ര നല്ല കറിയാണെങ്കിലും ചോറ് കുഴഞ്ഞു പോയാൽ തീർന്നില്ലേ സദ്യ, അല്ല ചോറ് വെന്തില്ലെങ്കിലും സദ്യ തീർന്നു. ആ പാകത്തിനുള്ള കറക്റ്റ് പാകത്തിനായിരിക്കണം ചോറ്, എന്നാൽ മാത്രമേ കഴിക്കുന്ന കറികൾക്കും ആ രുചി ഉണ്ടാവുകയുള്ളൂ എന്ന് നിസ്സംശയം പറയാം. അപ്പോ ചെക്ക് ഔട്ട് www.greenfarmuae.com. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം പ്രോഡക്ട്സ് വേണം അതെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കരുതി വെക്കാം. മാത്രമല്ല എല്ലാ ലീഡിംഗ് സ്റ്റോഴ്സിലും യു ഗ്രീൻ ഫാമിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ലുലു, നെസ്റ്റോ, മദീന, എല്ലാ പ്രോഡക്ട്സും ലഭിക്കും. അതുപോലെ ഓൺലൈനിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നൊരു നമ്പറിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, വിച്ച് ഇസ് ദാറ്റ് നമ്പർ? 1-9 വരെ എണ്ണാൻ എളുപ്പമുണ്ടല്ലോ, പക്ഷെ ഇത് തിരിച്ചാണ്. 9-8-7-6-5-4-3-2-1-0 തിരിച്ച് റിവേഴ്സ് മോഡിൽ ഒന്ന് എണ്ണി നോക്കിക്കേ. ഈ നമ്പറിൽ ഓരോ കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഇന്ന് അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഉണരുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. വെൻ യു വേക്കപ്പ്, 9 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുക എന്നത് മനസ്സിൽ വെക്കുക. ഓക്കെ, ശരി, വെള്ളം കുടിച്ചേക്കാം, ആയിക്കോട്ടെ. ചിലര് ബോട്ടിൽ തന്നെ കരുതി വെക്കാറുണ്ട്. ഓഫീസ് ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാം തന്നെ വലിയൊരു ബോട്ടിൽ തന്നെ കരുതി വെക്കാറുണ്ട്. അത് വൈകിട്ട് പോകുന്നതിന് മുമ്പ് തീർത്ത് കൊണ്ടുപോകും. മേ ബി അതൊരു 9 ഗ്ലാസ് വെള്ളം ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ 8 എന്താണ്? 8 ഡിനോട്സ് ടു ഉറക്കം. 8 മണിക്കൂർ സുഖനിദ്ര നമുക്കുണ്ടാവണം. ഒരു ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ തന്നെ മാഞ്ഞു പോകാൻ ഈ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമ്മെ സഹായിക്കും. അത് 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നുണ്ട്, വെറുതെ ഇങ്ങനെ ഫോണിൽ നമ്മളിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകാതെ ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വേണ്ടിയുള്ള ഈ 9 പടികളാണ് പറയുന്നത്. 7 എണ്ണം എന്താണ്? 7 എണ്ണം ഡെഫിനറ്റ്ലി ലോകാത്ഭുതങ്ങൾ 7 എന്ന് പറയാം, മഴവിലിന് 7 വർണ്ണം എന്ന് പറയാം. ഇറ്റ്സ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. 6 എന്താണ്? 6 denotes to, അത് ശരിയാണോ എന്നറിയില്ല, 6 ശമ്പളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടിയാൽ ഭാഗ്യം, അത്രയും തന്നെ. 5 ആണ് ഇപ്പൊ പലരുത്തും കാണുന്നത്, പക്ഷേ ഡെഫിനറ്റ്ലി 6 സന്തോഷം. ഇനി 5 എന്തായിരിക്കും? 5 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വീക്ക്ലി 5 ഓഫ് വർക്ക്, അതാണ്. ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിലും 5 ദിവസത്തിന്റെ കഠിനാധ്വാനം, അത് കഴിഞ്ഞുള്ള ആ 2 weekends നമുക്കപ്പോ എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി 4, ഒരു കാറാണ് ഉദ്ദേശിക്കുന്നത്, 4 എന്നുള്ളൊരു അക്കം കൊണ്ട് ഒരു വെഹിക്കിൾ. നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഒരു കാർ അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്റ്റേജൊക്കെ കഴിയുമ്പോൾ ഒരു കാറൊക്കെ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നു, അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പാകാം. ഇനി 3, 3-bedroom flat അല്ലെങ്കിൽ 3-bedroom house, അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. വീട് എന്നൊരു സങ്കല്പത്തിലൊരു 3 മുറികൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഇനി 2 എന്താണ്? 2 lovely kids അല്ലെ, 2 നല്ല കൊച്ചുകുട്ടികൾ, ഒരു ഹാപ്പി ഫാമിലി. നമ്മൾ അച്ഛനെ അമ്മയെ പടം വരയ്ക്കുമ്പോൾ 2 കുട്ടികളും കൂടെ വരയ്ക്കുമല്ലോ, അതായിക്കോട്ടെ. ഇനി 1 എന്താണ്? ദാറ്റ് 1 important thing, a loving person in your life. അപ്പോൾ പിന്നെ 0 എന്താണ്? നോ ടെൻഷൻസ്, വറീസ് വേണ്ട, നോ വറീസ് അറ്റ് ഓൾ. ആ വരുന്നതൊക്കെ അഭിമുഖീകരിക്കാനും അത് ഓവർകം ചെയ്യാനുമുള്ള കരുത്ത് ആർജിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു ടിപ്സ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ 0 to 9 എണ്ണുന്നതിന് പകരം 9 to 0 എന്നുള്ള ഈ നമ്പറിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ അടങ്ങിയിരിക്കുന്നത്, അത് അധ്വാനിച്ചുണ്ടാക്കാനുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഒരു ദിവസം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. Wake up, wake up.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരു പുതിയ തിയറിയെ കുറിച്ചാണ് പറയാനുള്ളത്. മാരിഗോൾഡ് തിയറി. വളരെ രസമുണ്ടല്ലേ, കേൾക്കാൻ തന്നെ വളരെ ഭംഗിയുള്ളൊരു പേര്. നമുക്കറിയാം മാരിഗോൾഡ് ജമന്തി പൂക്കൾ, ഓറഞ്ച് നിറമുള്ള ജമന്തി പൂക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചെടിയുടെ വളരെ വളരെ വലിയൊരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ആ ചെടി ചുറ്റുമുള്ള ചെടികൾക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണിന് സഹായിക്കും എന്നുള്ളതാണ്. ചുറ്റുമുള്ള ചെടികളെ കള പിടിപ്പിക്കാതെ നന്നായി വളരാനും അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിലും അതുപോലെയുള്ള ചില ആസ്പെക്ട്സ് വരുമ്പോഴാണ് ഹൂ ഇസ് യുവർ മാരിഗോൾഡ് എന്ന് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹീ ഈസ് മൈ മാരിഗോൾഡ് എന്ന് പറയാം. എത്ര ഭംഗിയുള്ളൊരു ആശയം എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ജമന്തി പൂവ് നമുക്കറിയാം, പൂന്തോട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ നട്ട് വളർത്തുന്നത് അതിൻ്റെ ഒരു ഭംഗിക്ക് മാത്രമല്ല, ചുറ്റുമുള്ള ചെടികളെ അത് സംരക്ഷിക്കുമെന്നുള്ളത് എത്ര അതിശയത്തോടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് അത് പ്രോത്സാഹനം കൊടുക്കുന്നു. അതുപോലെ ചില മനുഷ്യരും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളെ അസൂയയോടെ കാണുന്നവരെ അല്ല, മറിച്ച് പ്രതീക്ഷയോടെ നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആൾ മതി, ഒരേ ഒരാൾ മതി, നമ്മുടെ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. അവരുടെ ഒരു വാക്ക് മതി, നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ ഒരു ഫോൺ കോൾ മതി, ആ ഒരു ധൈര്യം മനസ്സിന് ലഭിക്കാൻ വേണ്ടി. ആ സാന്നിധ്യം ഒരു ജമന്തി പൂവിൻ്റെ ഭംഗിയോടെ ശോഭയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ജീവിതത്തിന് ഒരു പുതിയ ഊർജം നൽകുന്നു. അതാണ് മാരിഗോൾഡ് ചെടിയും ചെയ്യുന്നത്. ചുറ്റുമുള്ള ചെടികൾക്കത് ഊർജം പകർന്നു നൽകുന്നു. നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങളെ വിശ്വാസമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സന്തോഷം ആഘോഷിക്കുന്നവരെയും അതുപോലെ വീണുപോയാൽ താങ്ങായി നിൽക്കാൻ പറ്റുന്നവരെയും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക ഒരു മാരിഗോൾഡ് ചെടി പോലെ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

സൗന്ദര്യത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: സെൽഫ് റെസ്പെക്ട് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. നാം നമ്മെ തന്നെ സ്വന്തമായി കെയർ ചെയ്ത് തുടങ്ങണം. കഴിഞ്ഞ ദിവസം വളരെ കാഷ്വൽ ആയിട്ടൊരു വീഡിയോ കാണുമായിരുന്നു, പ്രിയ നടി മേനകയുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ അവർ പറയുന്നത്, കുടുംബത്തിലെ മറ്റാരും എണീക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ രാവിലെ എണീക്കും. വേക്കപ്പ് കോൾ ആണല്ലോ, രാവിലെ ഉണരും. ഒരു 5-5:30 ഞാൻ ഉണർന്നിരിക്കും. എൻ്റെ ആദ്യത്തെ ജോലി, എൻ്റെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ പ്രാർത്ഥന മെഡിറ്റേഷനിലേക്ക് പോകും. മറ്റൊരാൾ എണീക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയും. മറ്റൊരാൾ ലഞ്ചിന് ഇരിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ 12-12:30 എൻ്റെ ലഞ്ച് കഴിച്ചു കഴിയും. ബാക്കി കുടുംബത്തിലുള്ളവർ കഴിച്ചോ ഇല്ലയോ എന്നിരുന്നാലും ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ ഡിന്നർ 7 മണിക്ക് കഴിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത്രയധികം സെൽഫിഷ് ആണോ? ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് സെൽഫിഷ്നെസ്, ഇറ്റ് ഇസ് സെൽഫ് ലവ്. നമ്മെ ശ്രദ്ധിക്കാൻ നമ്മളേ ഉള്ളൂ എന്ന ഒരു തോട്ടാണ് അവിടെ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഐ റെസ്പെക്ട് ദാറ്റ്. കാട്ടോ, കാരണം നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറൊരാൾ വന്ന് സന്തോഷിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യം ചെയ്യുന്നത് അവരാരും നോ പറയില്ല അല്ലേ. അപ്പം പിന്നെ നമ്മൾ, അയ്യോ നിങ്ങൾ ആരും എന്റെ കാര്യം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു പണങ്ങി ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെ തുടങ്ങുന്നു. നമ്മോട് തന്നെ ഇഷ്ടം തോന്നുക, നമ്മോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുക, അത് തോന്നാത്തിടത്തോളം കാലം നമ്മൾ വളരില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആദ്യം നമ്മെ സ്നേഹിക്കുക. അതിൽ നിന്നും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം താനേ പഠിക്കും. പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കാൻ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ ഒരു മനസ്സ്, അവരുമായി സന്തോഷം പങ്കിടാൻ ഒരു മനസ്സ്, പ്രകൃതി മടുത്ത് നേച്ചേഴ്സ് ലവ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് നാൾ കഴിയുമ്പോഴേ നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാകും. ഒരു ചെറിയ ഗാർഡനെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് തരുന്ന സന്തോഷവും സംതൃപ്തിയും വളരെ വലുതാണ്. അതോടെ നമ്മുടെ ഗാർഡനിൽ വന്നിരിക്കുന്ന കൊച്ചു കിളികൾ, അതുപോലെ പൂക്കൾ ഒക്കെ കാണുമ്പോൾ നാം അറിയാതെ തന്നെ ചില ഹാപ്പി ഹോർമോൺസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, ചിലർക്ക് മടിയാണ്, ഫോൺ നോക്കിയിരിക്കുക, നല്ല ഫണ്ണി വീഡിയോസ് കാണുക, ഇതൊക്കെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഈ പൊതുവെ നമ്മുടെ സന്തോഷം ജനിപ്പിക്കാനും മനസ്സിലേക്ക് ആഹ്ലാദം കൊണ്ടുവരാനും ഒരാൾക്ക് ഒരു വ്യക്തിക്ക് കഴിയും എന്നതിന്റെ നിസ്സാരമായിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ്. സോ ഇതൊക്കെ മതി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ. കുറച്ച് പൈസ മതി സന്തോഷത്തോടെ ജീവിക്കാൻ. ഒരുപാട് പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ ഈ പൈസയ്ക്കൊന്നും നമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്തായാലും നമ്മളെ വന്ന് കാണുന്നവരെ, നമ്മളോടൊരു ഹായി പറയുന്നവരെ തിരിച്ചും ഒരു ഹായ് പറയാൻ പഠിക്കുക. അതുപോലെ നമ്മളെ ഫോൺ ചെയ്യുന്നവരെ വല്ലപ്പോഴുമൊക്കെ തിരിച്ച് സംസാരിക്കാൻ ഒരു മനസ്സ് കാണിക്കുക. നമ്മളെ ബഹുമാനിക്കുന്നവരെ തിരിച്ചും ബഹുമാനം കൊടുക്കുക. അല്ലാത്തവരെ അവഗണിക്കുക, ഇഗ്നോർ ദം. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സന്ദർഭത്തിൽ പെടുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറയല്ലോ. അതുപോലെ നമുക്ക് ഏവർക്കും തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ, കൊച്ചു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിതം മനോഹരമാക്കാൻ പറ്റുമെന്നത് നിസ്സംശയം പറയാം. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്സ് ഫ്രം സെൽഫ് ലവ്. വലിയ പൈസ കൊടുത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നിസ്സാരമായ വില മാത്രമുള്ള, എന്നാൽ അതിലും മൂല്യമുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓൾവേസ് യൂസ് ബ്രാൻഡഡ് ഐറ്റംസ് ഇൻ ലൈഫ്. ഏതാണ് ആ ബ്രാൻഡഡ് ഐറ്റംസ് എന്നറിയാമോ? ഫോർ ദ ലിപ്സ് ഇറ്റ് ഈസ് ദ ട്രൂത്ത്. സത്യം പറയുക എന്നുള്ളൊരു ബ്രാൻഡഡ് ഐറ്റമാണത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ വോയിസ് എല്ലാം ഒരു പ്രാർത്ഥനയോടെ തുടങ്ങുക. നമ്മുടെ കണ്ണുകളിൽ ഒരു ദയാശീലം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മുടെ കൈകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ശക്തി പകർന്നേകാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി വിരിയിക്കാൻ. ദീസ് ആർ ദ ബ്രാൻഡഡ് ഐറ്റംസ് ഇൻ ലൈഫ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേയ്സ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളം ഇന്ന് കേരളമാകും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവരെ സമരം ചെയ്യുന്നത് എന്നുമായിരുന്നു RSS അനുഭാവി ടി ജി മോഹൻദാസിന്റെ പ്രസ്താവന. ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമെന്ന് BJP. പ്രളയ ദുരിതാശ്വാസ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണോ ഈ അറസ്റ്റെന്ന് BJP കേരളം ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. ഒരാൾക്കൊരു നിയമം, മറ്റൊരാൾക്ക് വേറൊന്ന്. ഇതാണോ UDF സർക്കാരിന്റെ നീതിയെന്നും BJP പോസ്റ്റിലൂടെ ചോദിക്കുന്നു. വന്ദേമാതരം, BDS സർക്കാർ വിഷയങ്ങളിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മതവിഭജനം നടത്താനുള്ള ശ്രമമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും ജീവനും സ്വത്തിനും സംരക്ഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില ആളുകളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതേണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. എല്ലാ പൌരന്മാർക്കും നിയമം ഒരുപോലെയെന്നും ആഭ്യന്തരമന്ത്രി. അർജുൻ നായികയ്ക്കെതിരെ കാപ്പ് ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കുക. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ നായങ്കി കണ്ണൂരിലെത്തിയത് ബുധനാഴ്ചയെന്ന് കണ്ടെത്തൽ. തളിപ്പറമ്പിലെ ലോഡ്ജിൽ രണ്ടു ദിവസം തങ്ങി. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനുമാണ് സഹായം നൽകിയതെന്ന് പോലീസ് അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. സമ്മേളനം 13 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് അമിത്ഷാ സഭയിലെത്തണമെന്ന് ഭരണപക്ഷം പറയുന്നു. അമിത്ഷാ ഇല്ലാത്ത പക്ഷം സഹമന്ത്രിമാരിൽ ആരെങ്കിലും ബില്ലുകൾ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. FCRA ഭേദഗതി ഉൾപ്പെടെ സുപ്രധാനമായ ചില ബില്ലുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ് സ്വന്തം MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് MPമാരോടും ഹാജർ ഉറപ്പാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോൺഗ്രസ്. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം ബില്ലുകളിൽ പിന്തുണ തേടി. അതിനിടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി പലതവണ ചർച്ചകൾ നടത്തി. അമിത്ഷാ സഭയിലെത്താത്തതിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി സഭയിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ കേരള എന്നത് കേരളമാക്കി മാറ്റുന്നതിനുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്

0: പ്പിക്കും. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പാടണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയാണ് പ്രമേയം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ ഉന്നതതല മധ്യസ്ഥതയ്ക്ക് സർക്കാർ. ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് സൌഹാർദ്ദപരമായ പരിഹാരമാണ് ലക്ഷ്യം. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. അടുത്ത 4 ദിവസത്തേക്ക് കാര്യമായ മഴ മുന്നറിയിപ്പൊന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടില്ല. അതിനിടെ നീന്തകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബാംഗങ്ങളെ കണ്ട അദ്ദേഹം തീർത്തും വേദനാജനകമായ സംഭവമെന്ന് പറഞ്ഞു. സർക്കാരിനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി കോസ്റ്റ് ഗാർഡ് ഐജിയുമായി സംസാരിച്ചു. തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. ഹോർമസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച UAE. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് UAE കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള മുത്തബ ഖംനിയെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സന്ദർശിച്ചു. ഖംനിയുടെ ഓഫീസാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. അമേരിക്കൻ ആക്രമണത്തിൽ അയത്തുള്ള മുത്തബ ഖംനിക്ക് പരിക്കേറ്റുവെന്നും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തി. പരിക്കിനെ തുടർന്ന് സായ് സുദർശന ടീമിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് മുംബൈ താരത്തിന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചത്. 15 ആരംഭിക്കുന്ന ആദ്യ ടെസ്റ്റിന് മുന്നോടിയാണ് ടീമിലെ മാറ്റം. വിശദവാർത്ത 8 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: What a beautiful song! Good morning once again. Welcome back home. 92.2 FM ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം നോക്കുകയാണെങ്കിൽ 50 minutes past 7 and it's a beautiful Monday. Very good morning, Mini Padma. നമസ്കാരം.
1: Yes, very good morning. ഓഗസ്റ്റ് 10 ആയിരിക്കുന്നു അല്ലേ? സഭമാസം 26-ാം തീയതി ആയിരിക്കുന്നു. കർക്കിടക മാസത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നിൻ ചിങ്ങത്തിനെ വരവേൽക്കാൻ നിൽക്കുമ്പോൾ രാവിലെ പാട്ടൊക്കെ കേട്ടിട്ട് ദുബായ് റോഡിലെ യാത്ര ചെയ്യുന്നവർക്കായിട്ടുള്ള സന്തോഷ വാർത്ത. ദുബായ് ഓപ്പൺസ് അൽഖുദ്ര ബ്രിഡ്ജ് ഹെൽപ്സ് കട്ട് ട്രാഫിക് ഡിലേസ് ഫ്രം 7 minutes to 1 എന്നുള്ളത് ഒറ്റ മിനിറ്റായിട്ട് ചുരുങ്ങുന്ന രീതിയിൽ അൽഖുദ്ര ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത വാർത്ത ആദ്യ പേജിൽ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ട് നോക്കുമ്പോൾ UAE എക്സ്പ്രസസ് കൺസേൺ ഓവർ ഷിപ്പ് അറ്റാക്സ് ഹോമസ് ക്ലോഷർ എന്ന് പറയുന്ന വാർത്ത ആദ്യത്തിൽ. ഒരുപാട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, അതുപോലെ ഹോർമസ് അടഞ്ഞുകിടക്കുന്നൊക്കെ. ബ്രിക്സ് സമ്മേളനം നടക്കുകയാണ്, അതിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ ഒരു വലിയ യോഗം നടക്കുന്നതിനിടയിലാണ് UAE അവരുടെ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാൻ പറയുന്നുണ്ട് സ്ട്രേറ്റ് വോണ്ട് റീ ഓപ്പൺ അൺടിൽ US എഗ്രീസ് ടു ഓൾ കണ്ടീഷൻ. എല്ലാ ഉപാധികളോടും സഹകരിക്കുന്നത് വരെ, US സഹകരിക്കുന്നത് വരെ ഹോർമസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ പറയുന്നു. അതിനിടയിൽ നെതന്യാഹു പറയുന്നു ട്രംപ്സ് 15-point ഗസ പീസ് പ്ലാൻ നോട്ട് അക്സെപ്റ്റബിൾ. അപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ഒരു 15-ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഗസ പ്ലാനുമായിട്ട്. അത് മുന്നോട്ട് പോകില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ പറയുന്നതാണ് ആദ്യ പേജിലെ ഇംഗ്ലീഷ് പത്രങ്ങളിലെ വാർത്ത.
0: വരികയാണെങ്കിൽ നമുക്ക് UAE സ്കൂളുകൾ തുറക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് തുറന്ന് തന്നെയുള്ള പല റോഡ് പണികളുടെ അവസാനഘട്ട പുരോഗമനത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ തന്നെ UAE വെഡിങ് സീസൺ വരുന്നതുകൊണ്ട് ഗോൾഡ് ജ്വല്ലറി ബൈയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സീസണാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ന് UAE നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഇനി ടൂറിസം, പല പരിപാടികൾ, കാര്യങ്ങളൊക്കെ തന്നെ ബൂം ചെയ്യുന്ന നമ്മുടെ ഒരു നെക്സ്റ്റ് സീസണാണ് ഇനിയും UAE വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എല്ലാവിധ മുന്നോടികളും ഈ രാജ്യം എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഷാർജയിലൊക്കെ നല്ല മഴ
1: കിട്ടിയിട്ടുള്ളവരുണ്ടായിരുന്നു.
0: ഒരുപാട് പേര് റെയിൻ ചേസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡിൽ വീണ് കിടക്കുന്ന ബാരിക്കേഡുകൾ റെഡിയാക്കാനായിട്ട് ഷാർജ പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും, ട്രാഫിക് ബ്ലോക്ക് ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ഷാർജ പോലീസിന്റെ ഭാഗത്തു നിന്നും അവർ ചെയ്യുന്നുണ്ട്.
1: യെസ്. അപ്പൊ നാട്ടിലെ വാർത്തകളിലേക്ക് നമുക്ക് പോകുമ്പോൾ നാട്ടിലെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചയാണ്. അർജുൻ നായങ്കി ഒരു ഭാഗത്ത്, ടി ജി മോഹൻദാസ് മറ്റൊരു ഭാഗത്ത്, അങ്ങനെ അറസ്റ്റ്, പോലീസ് നടപടികളൊക്കെ ആയിട്ട് സിനിമയെ വെല്ലുന്ന ഒരു സിനിമ. അതിനിടയിലാണ് മോഹൻലാലിന്റെ മകളുടെ തുടക്കം എന്ന് പറഞ്ഞ സിനിമ ഈ വീക്കെൻഡിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സിനിമ. കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നല്ല സിനിമ തന്നെയാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, താരജാടകളൊന്നും ഇല്ലാതെ, താര പിന്നെ രാജാവിന്റെ മകൾ എന്ന ഒരു പ്രത്യേകതയും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് അഭിനയിച്ചു പോയ വിസ്മയ മോഹൻലാൽ. വിസ്മയക്കാൾ എനിക്ക് ഏറ്റവും മായനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയെന്നറിയാം, കുട്ടീനെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, മാർഷൽ ആർട്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആശിഷിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ഒരു വില്ലൻ എന്ന നിലയിൽ അവസാനം മറ്റൊരു സംഭാഷണം മാത്രമേ ഉള്ളൂ, ഡയലോഗ് ഉള്ളൂ. പക്ഷെ ആ സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോയത് ആ ഒരൊറ്റ പയ്യൻ. പിന്നെ മോഹൻലാൽ വരുന്ന മോഹൻലാലിന്റെ ഒരു ഓറ, മോഹൻലാൽ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ നിന്നാ മതി, അതൊരു അഴകും ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസും കൂടിയല്ലേ അദ്ദേഹത്തിന്റെ. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു സിനിമയും കൂടി പിന്നെ നിറഞ്ഞ ഒരു നല്ല വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു. കാരണം ഒരു തിങ്കളാഴ്ച രാവിലെയാണ് കലാപ വാർത്തകളും പിന്നെ സന്തോഷമല്ലാത്ത വാർത്തകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് പോലീസിനെ വെല്ലുവിളിച്ചും രാഷ്ട്രീയ പ്രതികരണം നടത്തിയുമുള്ള അർജുൻ നായിക്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മണിക്കൂറുകൾക്കകം ആയിരക്കണക്കിന് ലൈക്കും കമന്റും ഒക്കെ നമ്മൾ കാണുന്നു. ഗൗരവ സ്വഭാവമുള്ള കേസുകൾ നിലനിൽക്കുമ്പോഴും അർജുൻ നായിക്കിക്ക് സൈബർ ലോകത്ത് കിട്ടിയത് വലിയ പിന്തുണയാണ്. പാർട്ടി അംഗത്വം ഇല്ലാതിരുന്നപ്പോഴും CPMന്റെ നിഴൽ പറ്റിയായിരുന്നു നായിക്കിയുടെ യാത്ര. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തള്ളിപ്പറഞ്ഞപ്പോൾ തന്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യം പറഞ്ഞ് മറുപടി നൽകാനും ആയെങ്കിൽ മറുപടി മടി കാണിച്ചില്ല. ശനിയാഴ്ച ഇട്ട പോസ്റ്റിന് 17 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കിട്ടിയത് ലക്ഷക്കണക്കിന് ലൈക്കും കമന്റും ഒക്കെയാണ്. പൊതുരംഗത്തേക്കുള്ള ഈ അർജുന്റെ വരവെന്ന് വെച്ചാൽ അഴീക്കോട് കപ്പക്കടവിൽ DYFI പ്രവർത്തകനായിട്ടായിരുന്നു കുറച്ചു കാലം CPMന്റെ അംഗവുമായി. നമുക്കറിയാം കോതമംഗലത്ത് ഒരു പോലീസുകാരനെതിരെ പരസ്യമായിട്ട് അദ്ദേഹത്തിന് ഭീഷണി മുഴക്കിയതോടുകൂടിയിട്ടാണ് അർജുൻ നായിക്കെതിരെ പ്രശ്നം വീണ്ടും വഷളായത്. തുടർച്ചയായിട്ട് പിന്നെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസിന് പറ്റുമെങ്കിൽ തന്നെ അങ്ങ് പിടിക്കട്ടെ എന്ന രീതിയിലേക്ക് പോകുന്നു. എന്തായാലും കേരളത്തിന്റെ പോലീസിനോട് അധികം ഒന്നും കളിക്കേണ്ട എന്ന് കേരള പോലീസ് തന്നെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു പോലീസ് സംവിധാനമുണ്ട്, അത് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവും ടി ജി മോഹൻദാസിന്റെ അറസ്റ്റിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതിമോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്ന ടി ജി മോഹൻദാസിനെ അങ്ങനെ പോലീസ് കുറച്ച് ദിവസം എടുത്തെങ്കിലും അതിന് പരാതികളുണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അർജുൻ ആയെങ്കിലും അറസ്റ്റിലായിരിക്കുന്നു. അപ്പൊ എന്തായാലും അധികം കളിക്കേണ്ട, ക്രമസമാധാനം പാലിക്കാൻ കേരള പോലീസ് ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്.
0: ഒരുപാട്
1: സ്വർണം പണ്ട് 2023 രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, കൊലപാതക കേസ്, അതെ അവിടെ എത്തിയതിനു ശേഷം അത് മറിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൊട്ടിച്ചെടുക്കുന്ന അങ്ങനെയാണല്ലോ സ്വർണം പൊട്ടിക്കൽ. വലിയ അർജുൻ ആഹങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ലോകത്ത് സി പി എമ്മിന്റെ നാവായിരുന്നു ഒരു കാലത്ത്, ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു, പിന്നെ പാർട്ടി തന്നെ തള്ളി പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഹങ്കി പിടിച്ചാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം, അതൊരു തള്ളിപ്പറിച്ചിലാണ്. എം വി ഗോവിന്ദൻ, പി ജയരാജൻ എല്ലാവരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്രിമിനലിനെ എപ്പോഴും ഏത് പാർട്ടിയായാലും തള്ളിപ്പറയണം, പക്ഷേ ആ ക്രിമിനലിനെ കൂട്ടുപിടിച്ചിട്ട് ഏത് പാർട്ടിയായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ രാഷ്ട്രീയ പക പോക്കാൻ, അങ്ങനെ പക പോക്കിയാൽ അത് ആ പാർട്ടിക്കെതിരെ തിരിയും എന്നതിന്റെ ഒരു നല്ല ഉദാഹരണവും കൂടിയിട്ടാണ് അർജുൻ ആയങ്കിയുടെ അറസ്റ്റ്.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് പല പത്രങ്ങളിലും
1: എല്ലാം ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന വാർത്ത അത് തന്നെയാണ്. പിന്നെ ടി ജി മോഹൻദാസിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളും പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നതൊക്കെ നാളത്തേക്ക് എന്ന വാർത്തയും കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രംപിന്റെ മരുമകൻ വന്നെന്ന് പറഞ്ഞൊരു വലിയൊരു വാർത്തയായിരുന്നു. ആലപ്പുഴയിലും വൻ സന്നാഹം തന്നെയായിരുന്നു, പ്രൊട്ടക്ഷനൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരുന്നത്. എനിക്കൊന്ന് മുഖ്യമന്ത്രി കണ്ടിരുന്നു.
1: തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ആയങ്കയുടെ വാർത്തയിലേക്ക് തന്നെ വരുമ്പോൾ വേറൊരു വാർത്ത, ആയങ്കയെ തൂക്കിയതിന് പിന്നാലെ ശക്തമാക്കിയ ഓപ്പറേഷൻ ഗ്രിപ്പ്. കോഴിക്കോട് ഒറ്റ ദിവസം പിടിയിലായത് 25 ഗുണ്ടകളാണെന്നാണ് പറയുന്നത്. കക്കോടി പാലത്ത് ആനക്കൊമ്പ് വിൽപ്പനയ്ക്കിടെ 6 പേരെ വനംവകുപ്പ് പിടികൂടി. കക്കോട് പാലത്ത് സ്വദേശികളായിട്ടുള്ള അസീൽ, മുഹമ്മദ് റിഹാൻ, താമരശ്ശേരി സ്വദേശികളൊക്കെയൊക്കെ ചേർന്നിട്ടാണ് ഫ്ലയിങ് സ്ക്വാഡിന്റെ താമരശ്ശേരി റേഞ്ചിന്റെ സംയുക്ത ഓപ്പറേഷനിൽ പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ, ഒരു ഭാഗത്ത് ഗുണ്ടകളെ പിടിക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ വിട്ടയക്കുകയും ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ ആത്മാർത്ഥതയിൽ സംശയം തോന്നുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്കൊത്ത ഒരു പിന്നെ പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം 2 അറസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പൊന്തൂവലായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്നത്. ഗുണ്ടകളെ പിടിക്കാൻ സൈബർ ലോകത്തും വല വിരിച്ച് പോലീസ് ലൈക്ക് അടിച്ചവരും കമൻ്റ് ഇട്ടവരും നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് ലൈക്കും കമൻറ്റും ഇട്ടവരെ പിടിച്ച് അകത്തിടാനുള്ള വ്യവസ്ഥകളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഗുണ്ടകൾ സൈബർ ലോകത്ത് വിഹരിക്കുന്നത് നിയന്ത്രിക്കാൻ സോഷ്യൽ മീഡിയ ട്രാക്കിങ്ങുമായിട്ട് കേരള പോലീസ് വീരാരാധനയും യുവാക്കളെ ക്രിമിനൽ സംഘങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങളും കണ്ടെത്തിയതോടെയാണ് പോലീസിന്റെ കൈവശമുള്ള ഗുണ്ട അക്രമി പട്ടികയിലുള്ള 300 പേരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളുടെ സൈബർ വിഭാഗം പരിശോധിക്കുന്നത്. ഇതിലെ പോസ്റ്റായാലും ലൈക്കായാലും കമൻറ്റുകളും ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. പോലീസിനെ വെല്ലുവിളിക്കുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കമൻറ്റിടുകയും ലൈക്ക് ചെയ്യുന്നവർക്കെതിരെ പോലീസ് എത്തും. കാരണം അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഒരു സംഭവത്തിന് ഒരു ലൈക്ക് ഇടുക എന്നല്ല, അത് ഷെയർ ചെയ്യുക, അതിന് താഴെ കമൻ്റ് ഇട്ട പ്രകോപനപരമായിട്ടുള്ള കമൻ്റ് ഇടുക, നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയുക, അതിനെ പ്രകീർത്തിക്കുക, യുവാക്കൾക്കിടയിൽ ഒരു വീരാരാധന ഉണ്ടാക്കുക, ഇവരെല്ലാവരെയും അകത്തിടും എന്നാണ് പോലീസ് ADGP പി വിജയൻ. അദ്ദേഹത്തിനെ പണ്ട് മുതലേ എനിക്ക് അറിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ ശക്തനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് പിടിച്ചകത്തിടും.
0: ഈ കേരളം ഗുണ്ടകളുടെ പ്രതീക്ഷയല്ല, സിസ്റ്റത്തെ വെല്ലുവിളിച്ച ആരെയാണെങ്കിലും അത് അകത്താക്കുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിനകത്ത് മനസ്സിലാത്തേ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഏത് ഗുണ്ടയാണെങ്കിലും കേരളത്തിൽ സ്ഥാനമില്ല, എല്ലാ ഗുണ്ടകളെയും നിലക്കി നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത്. എന്തിനാണ് നിലക്കി
1: നിർത്തുന്നത്?
0: നിലക്കി നിർത്തണ്ട അല്ല, വേലം നിർത്തണ്ട.
1: ജന്മദിന ആഘോഷത്തിനും മറ്റും ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതും ഇത് റീൽസ് ആക്കി സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതും പതിവാണ്. നമുക്ക് വലിയ കത്തിയെടുത്ത് കേൾക്കും കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. കണ്ടിട്ട് പുതിയ കുട്ടികളുടെ ഇടയിൽ അത് വലിയ ഒരു ആരാധന പോലെ തോന്നും. എന്തായാലും വീരാരാധന സൃഷ്ടിക്കുന്നതാണ് ലക്ഷ്യം. കോതമംഗലത്ത് അർജുൻ ആയങ്കിയും സംഘവും നടത്തിയത് ഇതുപോലുള്ള ആഘോഷമാണെന്നും അർജുനെ അവിടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടേ ഇല്ല, ക്ഷണിക്കാത്ത വിവാഹത്തിന് പോയിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കിയത്. എന്തായാലും ഇവരൊക്കെ തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നത് പ്രധാനമായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ടെലഗ്രാം പോലുള്ളവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം ഗുണ്ടകളുടെ വിവരം ശേഖരിച്ച് സൈബർ വിഭാഗത്തിന് കൈമാറുന്നു. അപ്പോൾ പോലീസ് പിടികൂടിയ ഒരു ക്രിമിനലിനെയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീരാരാധന പരിവേഷത്തിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും അതിൽ പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് ഓർമ്മിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു സർക്കാർ വന്നതിനു ശേഷം ഈ നടത്തിയേക്കുന്ന ഈ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ തന്നെ ഈ ക്രിമിനൽസിനെ കണ്ടെത്താനുള്ള സംഭവം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് എനിക്ക് പറയുന്ന ഒരു കാലത്ത് നിർത്തരുത്, അത് അങ്ങനെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഫ്രണ്ടിലേക്ക് തന്നെ പോകണം.
1: ഇനി വരുന്നത് നമ്മൾ പാർലമെന്റ് പാർലമെന്റിലേക്കാണ് നമ്മൾ ഇന്ന് ഉറ്റു നോക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പേര് കേരള എന്നത് കേരളമാക്കുന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. അത് ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിക്കണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അത് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ അത് ഭരണ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് കേരള എന്നത് ഒഫീഷ്യലായിട്ട് ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ കേരളം എന്നല്ല, നിലവിൽ കേരള എന്ന അത് മാറാൻ വേണ്ടി പോവാണ്. പക്ഷെ അത് മാറണമെങ്കിൽ ഇത് അവതരിപ്പിക്കണമെങ്കിൽ കേന്ദ്രമന്ത്രി സഭയിൽ എത്തണ്ടേ എന്നാണ് ചോദ്യം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇതുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ന് എത്തുമോ എന്നതിലും അവ്യക്തതയുണ്ട്. എന്തായാലും പാർലമെന്റ് സമ്മേളനം പൂർത്തിയാകുന്നതിന് മുൻപ് എത്തണമെന്നാണ് ഭരണപക്ഷത്തു നിന്നുള്ള സൂചന. ഇന്ന് ലോക്സഭ പരിഗണിക്കുന്നത് 4 ബില്ലാണ്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലുണ്ട്. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ അത് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കണം. ഇതിനായിട്ട് അമിത്ഷാ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ആഭ്യന്തരമന്ത്രി എത്തിയില്ലെങ്കിലും സഹമന്ത്രിമാർക്ക് ബിൽ അവതരിപ്പിക്കാമെന്നാണ് വ്യവസ്ഥ. ആഭ്യന്തരമന്ത്രി എത്താത്തത് ഇരു സഭകളിലും പ്രതിഷേധം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകിയേ മതിയാകൂ എന്ന നിലയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പ്രതിപക്ഷം. അതുപോലെ വനിതാ സംവരണ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള മണ്ഡല പുനഃസംഘടനയ്ക്കായുള്ള വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിന് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ഇതേവരെ ഫലം കണ്ടില്ല. സമ്മേളനം 13 സമാപിക്കും. ഇതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുമോ എന്നതാണ് ചോദ്യം. അതേപോലെ ഇന്ന് തമിഴ്നാട്ടിലും ഒരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരം നിർബന്ധമാക്കില്ല, ഏത് പൊതുപരിപാടിക്കായാലും നിർബന്ധമാക്കില്ല, ആ സംസ്ഥാനത്താക്കില്ല എന്നത്. അതേസമയം കേരളത്തിലെ കഴിഞ്ഞ ദിവസം വന്ന വലിയ വിവാദം സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിക്കും എന്ന രീതിയിൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു സർക്കുലർ വന്നു. അപ്പം അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം വന്നിട്ടുണ്ട്. കാരണം വന്ദേമാതരത്തിലെ ആദ്യ 2 വരികൾ മാത്രമേ എപ്പോഴും ചൊല്ലാറുള്ളൂ, ബാക്കി ചൊല്ലാത്തത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ ആരാധിക്കുന്നത്. പക്ഷേ വന്ദേമാതരത്തിലെ ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ ആദ്യത്തെ 2 വരികൾ ചൊല്ലിയിട്ട് എപ്പോഴും അവസാനിപ്പിക്കുകയാണ് പതിവ്. അത് മാറ്റിയിട്ട് മുഴുവനായിട്ടും ചൊല്ലണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ സർക്കുലർ. അത് അതേപടി പിൻപറ്റിയിട്ട് കേരളത്തിൽ അവതരിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. പക്ഷെ ഇപ്പൊ ഇന്ന് രാവിലെ വന്ന വാർത്ത അത് തിരുത്തിയിട്ടുണ്ട്. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 വരികൾ എങ്ങനെയാണോ മുൻപ് ചൊല്ലിയിരുന്നത് അത് മാത്രമേ പ്രാവർത്തികമാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ ദിവസം വിഷം ഉള്ളിൽ ചെന്ന് പിന്നാലെ കളക്ടറേറ്റിലുള്ള ഒരു ആള് മരിച്ചെന്നുള്ളത്, അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്നിട്ട് കാർ ഓടിച്ചാണ് ആശുപത്രി ചെല്ലുന്നത്, എന്നിട്ടാണ് അത് അദ്ദേഹം എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഇത് മാറ്റി തസ്തികയിലേക്ക് മാറ്റിയത്
1: മനംനൊന്തിട്ട് ചെയ്തതായിരിക്കാം എന്നുള്ള ഒരു അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത
0: വന്നിട്ടില്ല അല്ലെ. ഒരു പെൺകുട്ടിയാണ് അത് എന്താ പറയണേ എൻഡോസൾഫാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെന്നുള്ളൊരു കാര്യം കൂടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ നടന്നിട്ടുള്ള സംഘർഷം,
1: അയ്യോ എന്തൊരു സംഘർഷമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിലെ അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്തായാലും സർക്കാർ പറഞ്ഞിട്ടുണ്ട് 2 പേരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇതിലൊരു സമവായം ഉണ്ടാക്കുമെന്ന് സർക്കാർ. കാരണം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ട്. 10 ആണ്ടുകളായിട്ട് നമുക്കറിയാം, പ്രത്യേകിച്ച് എറണാകുളം ആ കോട്ടയം ആ മേഖലയിലുള്ള പള്ളി തർക്കങ്ങൾ വളരെയധികം എന്താ കുപ്രസിദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചേരുതിരിഞ്ഞിട്ട് നമ്മളെ വിശ്വാസികളെ വിശ്വാസത്തിന് ഹനിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ആ സീൻ കാണുമ്പോൾ വിശ്വാസം കാണുമ്പോൾ നമുക്ക് എത്ര വിഷമമുണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എറണാകുളം പള്ളിയുടെ മധുബയിൽ ഉണ്ടായ സംഘർഷം 2 വൈദികർക്കും 4 പേർക്കും അടക്കം പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, നമ്മൾ ഏതൊരു മതം ആയിക്കോട്ടെ, നിങ്ങൾ ദേവാലയം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സമാധാനത്തിന് വേണ്ടി പോകുന്നുണ്ട്, അവിടെ സംഘർഷം ഉണ്ടാക്കുക അല്ല അവിടെ അധികാരത്തിന് വേണ്ടിയിട്ട് വരിക, ഇത് വലിയൊരു നമ്മളോട് തന്നെ ചോദിക്കണം എന്തിനാണ് ഇതൊക്കെ എന്നുള്ളൊരു കാര്യം അല്ലേ.
1: ശരിക്കും ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. ഒരു അപ്പാപ്പൻ പ്രായം ചെന്ന ഒരാളാണ്, പള്ളി തുറക്കുന്നതിന് മുമ്പേ പള്ളിയുടെ ഗേറ്റ് ഈ പള്ളിയിലെ വികാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹം കപ്പിയാർ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹം എല്ലാം തുടച്ചു വെക്കുന്നതിനിടയിൽ നിന്നും കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ഗേറ്റ് ഇങ്ങനെ തള്ളി തുറന്നിട്ട് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ വരും, എന്നിട്ട് കല്ലറയ്ക്ക് എടുത്ത് പോയിട്ട് ഒരു പൂവ് അതിന്റെ അവിടെ നിന്ന് എവിടുന്നെങ്കിൽ പൊട്ടിച്ചൊരു പൂവായിട്ട് പോയിട്ട് അവിടെ അത് വെച്ചിട്ട് ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യയാണ് മരിച്ച് കിടക്കുന്ന കല്ലറയ്ക്കുള്ളിൽ. അവരുമായിട്ട് ഒരുപാട് തിരിഞ്ഞ് പള്ളി തുറക്കുന്നതിന് മുമ്പ് ആ കാലത്ത് അധികാലത്ത് വന്നിട്ട് ആദ്യത്തെ പള്ളിയിൽ വരുന്ന വ്യക്തി അദ്ദേഹമാണ്. അത് എത്ര മഴയായാലും എത്ര വെയിലായാലും എത്ര കാലാവസ്ഥ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അദ്ദേഹത്തിന് സംസാരിക്കണം. അങ്ങനെ വന്നിട്ട് ആ കല്ലറയിൽ പൂവ് വെച്ച് കുറേ സമയം ഇതേമേക്ക് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ സംസാരിക്കുകയാണെന്ന് ഓരോ അത് അതാ പറഞ്ഞത്. ചില ആൾക്കാർ നമുക്ക് ഈ ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, അവർ ജീവിതത്തിൽ നിന്ന് പിന്നെ ഫിസിക്കലേ പോയിട്ടുണ്ടാവുള്ളൂ, അവരുടെ ആത്മാവ് അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവർ മെന്റലി പിന്നെ അവർ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എന്നും കാണാൻ പോകും. ഒരു പൂക്കൾ വയ്ക്കുക ആ മനുഷ്യന്റെ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർമ്മ.
0: അങ്ങനെയുള്ളവർക്കൊക്കെ എന്തോരോ അല്ലെങ്കിൽ മനസ്സ് ബന്ധിരിക്കുന്നവർക്കൊക്കെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഒരു സമാധാനം തരുന്ന ഒരു പ്രതി അത് എവിടാണെങ്കിലും. അപ്പൊ അവിടെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകമൊക്കെ ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് വെട്ടിപ്പിടിക്കുന്നത്, എന്തിനാണ് ഞാനെന്നുള്ളൊരു ഭാവം നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് എന്താണെങ്കിലും വളരെ മോശമായി പോയിട്ടുള്ള ഒരു സംഭവം.
1: അറിയാം, കല്ലൂർപ്പള്ളിയുടെ മുന്നിൽ വിശ്വാസിയാണോ വിശ്വാസിയല്ലേ ഏത് മതത്തിൽ പെടുന്നത്, ഒരു കൂടും എഴുതിരിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനും അതിൽ പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കും. കാരണം മെഴുകുതിരി കത്തുന്നതും മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ, ആ ഒരു ഇതിൽ എല്ലാവരും അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ പള്ളിയായാലും അമ്പലമായാലും പിന്നെ മുസ്ലിം പള്ളിയായാലും എല്ലാ സ്ഥലത്തും മനുഷ്യർ പോകുന്ന എന്തിനാണ്, സമാധാനത്തിനാണ്. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, എന്തായാലും സർക്കാർ ഇടപെട്ടിട്ട് അത് പിന്നെ ഇല്ലാതാക്കട്ടെ, ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കട്ടെ. കേരളത്തിൽ മഴ കുറച്ച് കുറയുന്നുള്ളൊരു സമാധാന വാർത്തയുണ്ട്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. വരുന്ന ദിവസങ്ങളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പില്ല. പക്ഷെ അപ്പോഴും ആ കുട്ടീനെ കിട്ടിയില്ല, ഗൗതം കൃഷ്ണ 19 വയസ്സാണ്. INS കൽപ്പേനി ഹെലികോപ്റ്ററും എത്തി ഗൗതം കൃഷ്ണ കാണാമറിയാത്ത തെരച്ചിൽ 11-ാം ദിവസവും തുടരുകയാണ്. ഇന്ന് രാവിലെ ആ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്ന കേട്ടു. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, പിതാവിനെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ മകനെ കുറിച്ച് 11 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായതോടെ തെരച്ചിലിനായിട്ട് നാവികസേനയുടെ കപ്പൽ INS കൽപ്പേനിയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും കൊല്ലത്തെത്തിയിട്ട് പരിശോധന ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞായറാഴ്ച നീണ്ടകരയിലെ വീട്ടിലെത്തി കുടുംബത്തെ പിന്തുണ അറിയിച്ചു. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും അവരുടെ കുടുംബത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആശ്വാസവുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ കടയിൽ പോയ കുട്ടിയെ 11 ദിവസമായിട്ട് കാണാൻ പറ്റിയില്ല എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിട്ട്, എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുണ്ട്, ഒരു സ്ത്രീയുണ്ട് ആ വീട്ടിൽ, അവരെ സംബന്ധിച്ചിട്ട് ഞാൻ അവരുടെ മാനസിക നില ആലോചിക്കുകയായിരുന്നു. ഇനി എന്ത് പ്രതീക്ഷ അവർക്കുള്ള 11 ദിവസം കഴിഞ്ഞു. പക്ഷെ ഒരു അത്ഭുതകരമായിട്ടുള്ള തിരിച്ചുവരവ് ഗൗതം നടത്തുന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. എന്തൊക്കെ കടലിൽ പോയാലും തിരിച്ചു വന്നേക്കോ, ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവോ, ഏതെങ്കിലും തീരത്ത് അണഞ്ഞിട്ടുണ്ടാവോ.
0: അല്ലെ, എല്ലാ ഒരു പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് അല്ലെ. എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു വാർത്ത കേൾക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളും പറയുന്നത്. എന്നാലും നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ KSRTC താൽക്കാലിക വേതനം കൂട്ടുന്നു എന്നുള്ളൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല നെയ്യിടപാട് അന്വേഷണം മുൻ ദിവസം ഉദ്യോഗസ്ഥനിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വരുന്ന രണ്ട് വാർത്തകളും നമ്മുടെ ഇന്ന് മനോരമയിൽ കൊടുത്തിട്ടുണ്ട്.
1: യെസ്, ഇനി നമ്മൾ ഗൾഫ് വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാർത്തയ്ക്ക് പോയാൽ, മോദിയെ വിളിച്ച US വൈസ് പ്രസിഡന്റ് ഫോൺ വിളി പാക് സൗദി തുർക്കി സംയുക്ത പ്രതിരോധ കരാറിന് പിന്നാലെയായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD Vance ആണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ടെലഫോണിൽ സംസാരിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയും US തമ്മിൽ വ്യാപാരം, സുരക്ഷ, ഊർജ്ജ മേഖലകളിലെ ബന്ധങ്ങൾ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അതുപോലെ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും സംയുക്ത പ്രതിരോധ കരാറിൽ, മെക്കെ കരാറിൽ അത് ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകമാണ് US പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പ്രധാനമന്ത്രിയുമായിട്ട് സംഭാഷണം നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. യമൻ തുറമുഖത്തും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയിലും ഹൂതി ആക്രമണം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് വരുന്ന വാർത്ത ഹൂതികളുടെ ആക്രമണമാണ്. അതിൽ 7 മരണം സംഭവിച്ചു എന്നൊരു വാർത്തയും കൂടിയുണ്ട്. ആക്രമണത്തിൽ 4 സൈനികരടക്കം 7 പേർ മരിച്ചെന്ന് സർക്കാർ പിന്തുണയുള്ള ദേശീയ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട്. യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ തുറമുഖമാണ് മൊഖ. അവിടെയാണ് ഈ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും അത് ഈ റഷ്യൻ ഉപരോധത്തിന്റെ തുടർന്നല്ലേ ഈ അമേരിക്ക വൈസ് പ്രസിഡന്റ്
1: JD Vance. അത് ഒന്ന്, അത് കൂടാതെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പുരോഗതി എന്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും കൂടി നടന്നു എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളല്ലാതെ നമുക്ക് ഇന്റർനാഷണൽ രീതിയിൽ നോക്കുന്ന മറ്റൊരു വാർത്ത.
1: കായിക പേജിൽ വരുമ്പോഴുണ്ടല്ലോ സച്ചിൻ ടെണ്ടുൽക്കർ ഇതിഹാസം തന്നെ, പക്ഷെ ക്രിക്കറ്റിലെ ഗോട്ട് മറ്റൊരാളെന്നാണ് മുൻ ഓസീസ് താരം ബ്രെഡ്ലി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതെന്താ, അങ്ങനെ നോക്കിയാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലത്തെ മികച്ച ബാറ്റർ ഇന്ത്യൻ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന കാര്യത്തിൽ ഭൂരിഭാഗം പേർക്കും തർക്കമുണ്ടാകില്ല. മുൻ ഓസ്ട്രേലിയൻ താരം ബ്രെഡ്ലിക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല. എന്നാൽ എക്കാലത്തെ മികച്ച ക്രിക്കറ്റർ ഗോട്ട് ആരാണെന്ന ചോദ്യത്തിന് ബ്രെഡ്ലിയുടെ മനസ്സിൽ മറ്റൊരു പേരാണുള്ളത്. ബാറ്റിംഗിൽ സച്ചിന്റെ മികവിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ജാക്കിസ് കാലിസ് അല്ലേ, നമ്മളൊക്കെ മനസ്സിലുള്ളതാണ് ബ്രെഡ്ലിയുടെ അഭിപ്രായത്തിൽ ഗോട്ട്. ഞങ്ങൾ ഇന്ത്യക്കാരും സച്ചിൻ അനുകൂലികളും ആരാധകരും ഇത് സമ്മതിച്ചു തരില്ലെങ്കിലും ജാക്കിസ് കാലിസ് എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രതിഭാധനായിട്ടുള്ള ക്രിക്കറ്ററെ നമ്മൾ മറന്നു കളയുന്നില്ല. സച്ചിനേക്കാൾ മികച്ചൊരു ബാറ്റർ ക്രിക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ലീ സമ്മതിക്കുമ്പോഴും, ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള കഴിവുകൾ വിലയിരുത്തുമ്പോൾ ജാക്കിസ് കാലിസ് ആണ് പട്ടികയിൽ ഒന്നാമതെത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പോഡ്കാസ്റ്റിലാണ് കേട്ടോ അദ്ദേഹം ജാക്കാലിസ് ആണ് ഇങ്ങനെ മികച്ച ഒരു ഗോട്ട് എന്ന രീതിയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. കേൾക്കുന്നവർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും മിക്കവാറും. കാരണം നമ്മളൊക്കെ ഒരു സച്ചിൻ കാലത്ത് ജനിച്ചു വളർന്ന, സച്ചിനെ ആരാധിച്ച, സച്ചിൻ കളി നിർത്തിയപ്പോൾ നമ്മൾ കളി കാണുന്നത് നിർത്തിയ, അതോടുകൂടിയിട്ട് ക്രിക്കറ്റ് ലോകം അവസാനിച്ചു എന്ന് കരുതിയ അസംഖ്യം ആളുകളിൽ പെടുന്നവരാണ് നമ്മൾ. ആ നമ്മളോട് ഗോട്ട് സച്ചിൻ അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ജാക്കാലിസ് ഒരു ഒരു മികച്ച പിന്നെ ക്രിക്കറ്ററാണെന്ന ബ്രെറ്റ്ലിയുടെ വാദത്തോടെ ഞങ്ങൾ അനുകൂലിക്കുകയും ചെയ്യുകയാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം മോഹൻലാലിന് വിസ റിജക്ട് ആയത്, ഓസ്ട്രേലിയൻ വിസ റിജക്ട് ആയത് വരെ ഒരു വലിയ, സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വിവാദം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്.
1: പരിപാടിയൊക്കെ അവിടെ ക്യാൻസൽ ചെയ്തു ഇദ്ദേഹം വരാത്തതുകൊണ്ട് അല്ലേ.
0: അല്ല, അപ്പൊ പലരും പറയുന്ന പല കാര്യങ്ങളിൽ എന്താണ് എവിടെയൊക്കെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള പല കാര്യങ്ങളിൽ പല രീതിയിൽ ആളുകൾ പറയുന്നു.
1: എന്താവും അപ്പൊ വിസ ക്യാൻസൽ ചെയ്യാൻ ഇടയാക്കിയത്?
0: എന്താണ് വിസ ക്യാൻസൽ ചെയ്യാൻ ഇടയായത്? അദ്ദേഹത്തിന് സിംഗപ്പൂർ വിസ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം യു എ ഗോൾഡൻ വിസ ഹോൾഡർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിസ, കാരണം ബാക്കിയുള്ളവർക്ക് ഒരു മാസം മുന്നേ കിട്ടുന്നു, പിന്നെ ഇവിടെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിനകത്തൊക്കെ പറയാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആ ഒരു രീതി കേട്ട സമയത്ത് ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഓസ്ട്രേലിയയിലെ വിസിറ്റേഴ്സിനുള്ള വിസ ഈ അടുത്ത് വളരെ കർശനമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ അതിനെ തുടർന്നായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള, പക്ഷെ എല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഇത്രയും പോലത്തെ ഒരു ലെജൻഡിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പൊ അത് ഇനിയും ഇവര് വിസ അപ്ലൈ ചെയ്യാൻ വൈകിയോ എന്നൊക്കെയാണ്. അതൊക്കെ എന്തായാലും സംഘാടകരുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണെങ്കിലും അതൊരു വലിയൊരു വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നടക്കുന്നു.
1: അല്ല, അവരുടെ ഇമിഗ്രേഷനെ സംബന്ധിച്ചിട്ട് മോഹൻലാൽ എന്നത് അവർക്ക് മുന്നിൽ ഒരു യാത്രികൻ മാത്രമാണ്, നമുക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ലോകത്തിലെ പലർക്കും മോഹൻലാൽ എന്ന താരത്തിനൊക്കെ അറിയാം. പക്ഷെ അവരുടെ മുന്നിൽ നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും പേപ്പർ വർക്കിൽ ഈ പറഞ്ഞ പോലെ അവ്യക്തത കുറവോ അല്ലെങ്കിൽ ഹാജരാക്കേണ്ട ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വേണ്ടി വന്നതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ഒരു വിസ നിഷേധിക്കാൻ. എന്തായാലും നമ്മൾ മൊത്തം ലോകത്തിലെ മോഹൻലാൽ ആരാധകർക്കൊക്കെ അത്, പിന്നെ അവിടെ ആ പരിപാടി കാണാൻ ആളുകൾ പ്രധാനമായിട്ട് വരുന്ന എന്താണ് ലാലേട്ടൻ, ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അപ്പൊ ഇത് ഇല്ല എന്ന് പറയുന്ന ഒരു സങ്കടം കൂടിയുണ്ട്. കെ എസ് ചിത്ര ഉൾപ്പെടെയുള്ള ആ ഒരു ടീമാണ് ഇത് വന്ന് പറഞ്ഞത് അല്ലെ, മോഹൻലാലിന് വിസ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്.
0: ഒരുപാട് വിവാദ കമന്റുകളും ഒക്കെ ഭയങ്കര അല്ല, ഇവരെ ഈ വിസ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഭയങ്കര വിഷമം പോലെയാണ് അവിടെ വന്നിരിക്കുന്നത്. ആളുകള് പല രീതിയിൽ പല സംഭവങ്ങൾ, കേരളത്തിൽ ഇതിലും വലിയ സംഭവങ്ങൾ നടക്കുക, അതിനിടയ്ക്ക് ഒരാൾക്ക് വിസ കിട്ടിയില്ല പിന്നെ നടത്തിയ പോലെ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്.
1: അല്ല, ഓരോരുത്തർക്കും ഇല്ലേ നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളും നമ്മുടെ ഒരു സംഭവങ്ങളൊക്കെ വേറെ വേറെയാണ്. അതിപ്പോ അക്ഷയുടെ ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം. ഇപ്പൊ എനിക്ക് മോഹൻലാലിന് വിസ കിട്ടാത്തത് ഒരു വലിയ വാർത്തയായിരിക്കും, പക്ഷെ വേറൊരാൾക്ക് അർജുൻ ആയെങ്കിൽ അറസ്റ്റ് ആയിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വാർത്ത. ടി ജി മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വൈകി എന്നത് മറ്റൊരാളുടെ വാർത്ത. ഓർത്തരം പ്രിഫറൻസുകൾ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ എല്ലാം വാർത്തകളാണ്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. എല്ലാം വാർത്തകളാണ്, നിങ്ങൾക്ക് വേണ്ടുന്ന വാർത്തയല്ല മറ്റൊരാളുടെ വാർത്ത. അപ്പൊ എല്ലാവരെയും കേറ്റർ ചെയ്യുക എന്നത് പറയുന്നതാണ് ഒരു മാധ്യമങ്ങൾ പൊതുവെ ചെയ്തു വരാറുള്ളത്. പിന്നെ ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ മാത്രം കേറ്റർ ചെയ്യും, അതിനെ നമ്മൾ പലതരം പേരുകൾ വിളിക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ.
0: അല്ല, തീർച്ചയായും ഇത് ഇന്നും നമ്മുടെ നാട്ടിൽ സിനിമ എന്ന് പറയുന്ന ഒരു കൾച്ചർ അത് ഫുള്ളിൽ വരാത്തൊരു സംഭവമാണ്. ഇംഗ്ലീഷ് മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജോണർ വെച്ചാണ് ആളുകൾ സിനിമ കാണുന്നത്. നമുക്കിന്നതല്ല, നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമ്മളെ ചിരിപ്പിക്കണം, കരയിപ്പിക്കണം, ഒരു ആക്ഷൻ വേണം, എല്ലാം ഉണ്ടാവണം. അതെല്ലാം ഉണ്ടായാലേ നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണുള്ളൂ. പക്ഷെ ഈ മിനിമത്ത് പറഞ്ഞ പോലെ എല്ലാം വാർത്തകളാണ്, എല്ലാവരും ഓരോരുത്തർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളതല്ലായിരിക്കാം മറ്റൊരാൾക്ക്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ.
1: ശരിക്കും അതാണ്. അപ്പൊ വാർത്തകളെ കുറിച്ച് സംബന്ധിച്ചിട്ട് മനസ്സിലായല്ലോ. എന്തായാലും മോഹൻലാലിന് വിസ കിട്ടാത്ത ഇനി മകളുടെ സിനിമ ഇവിടെ ആയതുകൊണ്ട് മനഃപൂർവ്വം പോകാതിരിക്കാൻ വേണ്ടി ലാലേട്ടൻ ചെയ്തതല്ലേ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ചില ആൾക്കാരുണ്ട്.
0: അങ്ങനെയൊന്നും അല്ല, എന്നെ കഴിഞ്ഞല്ലോ അദ്ദേഹത്തിന്. ഒരു ടെൻ ഹവേഴ്സ് കൊണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ 14 hours കൊണ്ട് അദ്ദേഹത്തിന് ഫ്ലൈ ചെയ്ത് അവിടെ ചെല്ലാന്നൊരു സംഭവമല്ലേ.
1: മാത്രമല്ല ആൾക്കാർ പറയുന്നുണ്ട് ഈ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു പാരന്റിങ്ങിനെ കുറിച്ച് ഇപ്പൊ കൈയടിക്കുന്നുണ്ട്. കാരണം പൊതുവേദിയിൽ മക്കള് സംസാരിക്കുമ്പോൾ എടറിപ്പോകുന്നതോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുന്നതോ അവരുടെ പിന്നെ ചലനങ്ങളൊക്കെ ആക്കുമ്പോഴും അവരെ തിരുത്താനൊന്നും പോവാതെ അവരെങ്ങനെയാണോ അവർ അങ്ങനെയായിട്ട് തന്നെ പറയട്ടെ. അല്ലാതെ എന്റെ മകൾ, ഒരു മഹാനടന്റെ മകൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും സംസാരം മനസ്സിലാകാത്ത രീതിയിലോ മറ്റോ പോകുന്നുണ്ടോ, ആളുകളുടെ ട്രോളോ, അതൊന്നും അവരാരെയും ബാധിക്കുന്നില്ല. രണ്ട് മക്കളെയും അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ വിശാല ലോകത്തേക്ക് അവരെങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പറയുന്നു എന്നറിയാം. നമുക്കറിയാം ജെൻഡർ മെഡലിൽ അടക്കം സമരം, നീറ്റ് പരീക്ഷയിൽ സമരം നടക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു വാക്കിന്റെ മേലെ പിടിച്ചിട്ട് ഏറ്റവും കടുത്ത സൈബർ ആക്രമണം, മോഹൻലാലിന്റെ മകളാണെന്നുള്ള ഇതുപോലും മറന്നുകൊണ്ട് ചില ആൾക്കാർ, അതേ രാഷ്ട്രീയത്തോട് വിശ്വസിക്കുന്നവർ പോലും അതേയായിട്ടൊരു ആക്രമണം നടത്തിയിരുന്നു. പക്ഷെ എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് ഒരു സിനിമ മറുപടി കൊടുത്ത് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ സന്തോഷം.
0: അദ്ദേഹത്തിന്റെ പാരന്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, രണ്ട് കുട്ടികൾക്കും അവർക്ക് വേണ്ട സ്പേസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, അവർക്കുള്ള ആശയവിനിമയം ചെയ്യാനും അവരുടെ ഇഷ്ടങ്ങൾ വെച്ച് ജീവിക്കാനും. അപ്പൊ പലരും പറയുന്നുണ്ട് പ്രണവ് ഇതിന് വന്നിട്ടില്ല, ആദ്യത്തെ അവസാനം വന്നിരുന്നു അദ്ദേഹം, അപ്പൊ ഇതിന് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ട്, ശരിയല്ലേ? എല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് ജീവിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും, എല്ലാവരും, ആരെയാണേലും, അതിപ്പോ ഭാര്യ ആയാലും ഭർത്താവിനെ ആണേലും മക്കളെ ആണേലും, അവരവർക്ക് സ്പേസ് കൊടുത്ത് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക. എല്ലാവരും
1: ഈ വിഷയം കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി എന്താണെന്നറിയ, ഈ ഒരു പത്രസമ്മേളനത്തിൽ വിസ്മയം സംസാരിക്കുന്ന തൊട്ടും, ഈ സിബ്ലിംഗ്സ് ലവ് എന്ന് പറഞ്ഞ പോലെ സംസാരിക്കുന്നതിന് തൊട്ടും മുമ്പ് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സഹോദരന്റെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്, അതിനോട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടന്റെ ഒരു ആക്ഷനുണ്ട്. എന്ത് രസമുള്ള ഒരു കാഴ്ചയാണ്. അതായത് നമ്മളൊരു പുതിയ അഭിനയ ലോകത്തേക്ക് എത്തുകയാണ്, മാധ്യമങ്ങൾ വീണ്ടും ചോദ്യങ്ങൾ നോക്കുകയാണ്, അതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏട്ടനുണ്ട് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ തിരിഞ്ഞു നോട്ടും ഏട്ടൻ്റെ ഒരു ഓക്കെ പറച്ചിലും പിന്നീട് അങ്ങോട്ട് വളരെ കൂളായിട്ട് അവർ സംസാരിക്കുന്നതും കണ്ടു. അപ്പോൾ ഈ സിബ്ലിങ്സ് ലവ്, ബ്രദർ സിസ്റ്റർ അഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിൽ പകരം വയ്ക്കാനില്ലാത്തൊരു വലിയ സംഭവമാണ്. ആരെങ്കിലും ഏതെങ്കിലും ഏട്ടനെയോ അനിയനെയോ അനിയത്തിനൊക്കെ വിളിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് വേഗം വിളിച്ചോളൂ
0: കേട്ടോ.
1: നമുക്ക് ഈ ഒരു വാർത്തയുടെ നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ ഹെഡിങ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മണിക്കൂറിൽ 6000 വാഹനങ്ങൾ ദുബായിൽ 700 മീറ്റർ നീളമുള്ള 4-വരി പാത തുറന്നു, യാത്രാ സമയം കുറയും എന്ന് പറഞ്ഞ അൽഖുദ്ര റോഡും ഷെയ്ഖ് സയ്ദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റും ചേരുന്ന ഭാഗത്ത് 700 മീറ്റർ നീളമുള്ള 4-വരി പാല തുറന്നിട്ടുണ്ട് ദുബായ് ആർടിഎ. പലരും ഇപ്പോഴാണ് കേൾക്കുന്നതെങ്കിൽ രാവിലെ യാത്ര ചെയ്യുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് ഈ വാർത്ത ഒന്നുകൂടെ പറയാണ്. അൽഖുദ്ര റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാലം തുറന്നത്. അൽഖുദ്ര സിറ്റിയിലേക്കുള്ള ഗതാഗതത്തിനാണ് പുതിയ പാലം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുക. മണിക്കൂറിൽ 6000 വാഹനങ്ങൾക്ക് ഈ പാലത്തിലൂടെ കടന്നുപോകാൻ പറ്റും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അൽഖുദ്ര സിറ്റിയിൽ നിന്ന് ഉംസുഖിമിലേക്കുള്ള ഗതാഗതത്തിനായിട്ട് എതിർ ദിശയിലെ ഒരു പാലം തുറന്ന വാർത്തയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ഇതോടെ ഇവിടെ പ്രധാന ഗതാഗത ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. 2026 നാലാം പാദത്തിൽ ജംഗ്ഷനിൽ 4-2 വശങ്ങളിലേക്കുള്ള റാംപ് പാലങ്ങളും തുറക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രധാന റോഡിലെ ഗതാഗതത്തെ തടസ്സപ്പെടുത്താതെ എല്ലാ ദിശകളിലേക്കും ഇനി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന നല്ല വാർത്തയാണ് വന്നിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഫിലിപ്പീൻസിലെ വലിയൊരു ഫ്ലഡും ടൊർണാഡോയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. വലിയൊരു ഡോൾഫിൻ എന്നാണ് പേര്. ഓക്കെ, അതിലാണ് ഇപ്പം വലിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഐ മീൻ ഒരു ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു ഇതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
1: വലിയ അപകടത്തിനിടയാക്കിയേക്കാവുന്ന ചുഴലിക്കാറ്റായിട്ട് അത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു കാഷ്വാലിറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാണ്ടിരിക്കട്ടെ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെയുള്ളത്. ബാക്കി വരുന്ന അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഓരോ മണിക്കൂറിലും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു ട്രെൻഡിങ് സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ.
2: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
1: Traffic update.
4: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അല്ലിത്തെ ടോൾ റോഡ് ആൻഡ് നമ്മുടെ എമിറേറ്റ്സ് റോഡ്, മൂന്ന് റോഡുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കഞ്ചഷൻ ആണ് കാണുന്നത്. നമ്മുടെ ദുബായ് ലൈഫ് സ്റ്റൈൽ സിറ്റിയിലെ നമ്മുടെ അൽ വാഹ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം ഒരു 3 ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ അറേബ്യൻ റാഞ്ചേഴ്സിൻ്റെ ആ ഒരു സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ എമിറേറ്റ്സ് റോഡ് നേരെ കണക്ട് ചെയ്ത് നേരെ പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഞ്ചഷൻ ഉണ്ട് ആ ഒരു എൻറ്റയർ റോഡ്. നല്ല രീതിയിലുള്ള നമ്മുടെ സിറ്റി ആൻഡ് മോളും അറേബ്യൻ റാഞ്ചേഴ്സിൻ്റെ ഒരു കണക്ടിവിറ്റി റോഡുണ്ടല്ലോ, അതായത് നമ്മുടെ ഇതല്ലേ ഗ്ലോബൽ വില്ലേജിൻ്റെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ആ റോഡാണ് ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള കഞ്ചഷൻ എന്നുള്ള രീതിയിൽ കാണുന്നത് കേട്ടോ. ബാക്കിയുള്ള റോഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കഞ്ചഷൻ രാവിലെ തൊട്ടേ നമുക്ക് കാണുന്നുണ്ട്. അലിത്തേ ടോൾ റോഡിൽ ഒരു ആക്സിഡൻറ്റ് കാണുന്നുണ്ട്. അജ്മാനിൽ നിന്ന് വന്ന് നമ്മുടെ വാസിഡ് സ്ക്വയറിൻ്റെ അവിടെ ആ റൗണ്ട് എബൌട്ടിലേക്ക് എത്തുന്നിടത്ത് ഒരു ക്രാഷ് നടന്നിട്ടുണ്ട്. അവിടെയും ഒരു കഞ്ചഷൻ കാണുന്നുണ്ട്. കുറേ റോഡ് ക്ലോഷേഴ്സ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാപ്പ് നോക്കി തന്നെ വാഹനം ഓടിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ഈസിയായിട്ട് സ്കിപ്പ് ആവാൻ ഏറ്റവും കൺവീനിയൻ്റ് ആവുന്നത്. എന്താണേലും ബാക്കി പ്രദേശങ്ങൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ തിങ്കളാഴ്ച ആയതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുക. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. Sand Dunes with Akshay on Home 92.2 FM.
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. കേരള കേരളമാകുന്ന ബിൽ ലോക്സഭയിൽ. മോഹൻദാസ് അറസ്റ്റിൽ, ആയങ്കിക്കെതിരെ കാപ്പ. കപ്പലുകൾക്ക് നേരെ ആക്രമണം അപലപിച്ച UAE. ഇറാനുമായി കരാറിലെത്താൻ US നീക്കമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാപത്തിന് ആഹ്വാനം ചെയ്ത് ചെയ്യൽ, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നു എങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവരെ സമരം ചെയ്യുന്നത് എന്നുമായിരുന്നു RSS അനുഭാവിയായ മോഹൻദാസിന്റെ പ്രസ്താവന. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. അറസ്റ്റ് നടപടിക്ക് ശേഷം ഇന്ന് തന്നെ കത്ത് നൽകാനാണ് തീരുമാനം. ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമെന്ന് BJP. പ്രളയ ദുരിതാശ്വാസ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണോ അറസ്റ്റെന്ന് BJP കേരളം ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയണമെന്നും BJP ആവശ്യം. ഒരാൾക്കൊരു നിയമം, മറ്റൊരാൾക്ക് വേറൊന്ന്, ഇതാണോ UDF സർക്കാരിന്റെ നീതിയെന്നും പോസ്റ്റിലൂടെ BJP ചോദിക്കുന്നു. വന്ദേ മാതരം, BD സവർക്കർ വിഷയങ്ങളിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മതവിഭജനം നടത്താനുള്ള ശ്രമമാണിതെന്നും പോസ്റ്റിൽ പറയുന്നു. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും ജീവനും സ്വത്തിനും സംരക്ഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില വ്യക്തികളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതേണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. എല്ലാ പൌരന്മാർക്കും നിയമം ഒരുപോലെ ബാധകമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ ആരംഭിച്ച പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കുക. അതിനിടെ പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി കണ്ണൂരിലെത്തിയത് ബുധനാഴ്ചയെന്ന് കണ്ടെത്തൽ. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് രണ്ടു ദിവസം തങ്ങിയത്. സുഹൃത്ത് പ്രണവും ബന്ധുക്കുട്ടനുമാണ് സഹായം നൽകിയതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി കണ്ണൂരിൽ യാത്രക്കാരുടെ വലിയ പ്രതിഷേധം നടക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം. സമ്മേളനം 13 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് അമിത്ഷാ സഭയിലെത്തുമെന്നാണ് ഭരണപക്ഷം പറയുന്നത്. അമിത്ഷാ ഇല്ലാത്ത പക്ഷം സഹമന്ത്രിമാരിൽ ആരെങ്കിലും ബില്ലുകൾ അവതരിപ്പിച്ചേക്കും. FCRA ഭേദഗതി ഉൾപ്പെടെ സുപ്രധാനമായ ചില ബില്ലുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ് സ്വന്തം MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് MPമാരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകി. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം ബില്ലുകളിൽ അതിനിടെ പിന്തുണ തേടി പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ UDF യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗ് എന്ന വാർത്ത കേന്ദ്ര നിലപാടുകൂടി പുറത്തു വന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. ഇത്തവണ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഈ സമ്മേളനകാലത്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കില്ല എന്ന സൂചന ഇപ്പോൾ വരുന്നു. ബില്ല് ബുധനാഴ്ച അവതരിപ്പിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. അതിനിടെ ഭരണഘടനയുടെ 1 ഷെഡ്യൂൾ ചെയ്യപ്പെട്ട വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഈ സമ്മേളനകാലത്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കില്ല എന്ന സൂചന ഇപ്പോൾ വരുന്നു. ബില്ല് ബുധനാഴ്ച അവതരിപ്പിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു.

0: വിവാദം വ്യക്തത വരുത്തി കേരള സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിലെ ആദ്യ രണ്ട് വരികൾ മാത്രമേ ആലപിക്കുകയുള്ളൂ എന്ന് സർക്കാർ. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിലാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അതാണിപ്പോൾ സർക്കാർ തിരുത്തിയത്. വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ. ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയം തമിഴ്നാട് നിയമസഭയിൽ. മുഖ്യമന്ത്രി ജോസഫ് വിജയാണ് പ്രമേയം അവതരിപ്പിക്കുക. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം ചൊല്ലണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയാണ് പ്രമേയം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഉന്നതതല മധ്യസ്ഥതയ്ക്ക് സർക്കാർ. ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന് കേരള സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് സൌഹാർദ്ദപരമായ പരിഹാരമാണ് ലക്ഷ്യം. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രം. അടുത്ത 4 ദിവസത്തേക്ക് കാര്യമായ മഴ മുന്നറിയിപ്പൊന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടില്ല. നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഗൌതമിന്റെ അമ്മ രേഷ്മയും കുടുംബാംഗങ്ങളെയും അദ്ദേഹം കണ്ടു. വേദനാജനകമായ സംഭവം. സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും തെരച്ചിൽ തുടരുമെന്നും ചെന്നിത്തല. കോസ്റ്റ്ഗാർഡ് ഐജിയുമായി ആഭ്യന്തരമന്ത്രി സംസാരിച്ചു. തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ അന്വേഷണം നടന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച UAE. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് UAE കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമൂസ് അടച്ച് കിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുഹ്തവ ഖാംനയെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സന്ദർശിച്ചു. ഖാംനയുടെ ഓഫീസാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. US ആക്രമണത്തിൽ അയത്തുള്ള മുഹ്തവ ഖാംനയ്ക്ക് പരിക്കേറ്റുവെന്നും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ US സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതി വാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധി സഭയുടെ പരിഗണനയിലേക്ക് പോകും. US സെനറ്റ് പാസാക്കിയ ബിൽ ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി നേടിയാൽ ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കിയേക്കാവുന്ന നിയമമായിരിക്കും ഇതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തി. പരിക്കിനെ തുടർന്ന് സായ് സുദർശന ടീമിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് മുംബൈ താരത്തിന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചത്. 15 ആരംഭിക്കുന്ന ആദ്യ ടെസ്റ്റിന് മുന്നോടിയായാണ് ടീമിൽ മാറ്റം വന്നിരിക്കുന്നത്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. Ippol samayam 8 mani kazhinja 8 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് 10 തിങ്കളാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. ഓഗസ്റ്റ് മാസം തുടങ്ങിയതറിയാം. ഏകദേശം 10 ദിവസം കഴിഞ്ഞു, 3/1/3 അതിൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. വേറെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഉരുപിടുത്തം കിട്ടത്തില്ല. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ, ഒരു ബ്യൂട്ടിഫുൾ മൺഡേ ആവട്ടെ, ഒരു ബ്യൂട്ടിഫുൾ വീക്ക് ആവട്ടെ, നമ്മൾ സ്കൂള് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ 31st ആകുമ്പോഴത്തേക്ക് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഈ പാരൻസ് ഒക്കെ തന്നെ റിട്ടേൺ ആയിട്ട് വരുന്നു. കുട്ടികളൊക്കെ ബാക്ക് ടു സ്കൂളിൻ്റെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി മേടിച്ച് നമ്മുടെ റോഡുകളിലൊക്കെ പോകുന്ന സമയത്ത് മൊത്തം ബാക്ക് ടു സ്കൂളിൻ്റെ പ്രൊമോഷനാണ്. വാട്ടർ ബോട്ടിൽസ്, ബാഗ്സ്, അതുപോലെ തന്നെ അതായത് എല്ലാം മേടിക്കാനുള്ള. ഇവിടെ കുട മേടിക്കുക, കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ കുട മേടിക്കുമായിരുന്നല്ലോ പണ്ട്. പോപ്പിക്കൂടെ ആയിരുന്നു, പോപ്പിയും ജോൺസും അങ്ങനെ മറ്റേ സ്കൂബിയുടെ കുടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മേടിക്കായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ പറയാൻ പറഞ്ഞേ. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളുകളിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്കറിയാം ഈ AI ഇപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറിയേക്കാണ്. അപ്പോൾ ഈ AI കുട്ടികളിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവാം, അത് തൊടാനേ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ടാവാം, AI തന്നെ മാറ്റി നിർത്തുന്നവരുണ്ടാവാം. അപ്പം ഏതൊക്കെ മേഖലയിലാണ് സത്യം പറഞ്ഞാൽ AI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ കലീസ് ടൈംസിൻ്റെ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ വർഷം വരുന്ന അധ്യയന വർഷത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആക്ച്വലി AIനെ യൂസ് ചെയ്യാം, അത് പല കാര്യങ്ങളിൽ വേണം യൂസ് ചെയ്യാൻ. പാരൻസിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആസ്ക് ഇറ്റ് ടു എക്സ്പ്ലെയിൻ വാട്ട് യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇൻ ക്ലാസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സംഭവം, ഒരു കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലാവാത്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് AIയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് നമുക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ChatGPT സ്റ്റഡി മോഡ് എന്ന് പറയുന്നിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു മോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇത് പാരൻസിന് സത്യം പറഞ്ഞാൽ പാരൻസിനെയാണ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ നോട്ട്സ് നമുക്കൊരു ക്യുസായിട്ട് തന്നെ മാറ്റാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ന് പഠിപ്പിച്ച ഒരു നോട്ട്സും കാര്യങ്ങളും ഒരു 10 സി പണ്ട് ഒരു പാരൻ്റ് ഇരുന്ന് സി ഇത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല, പാരൻസിന് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പാരൻസിന് അത്രമാത്രം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിനകത്തൊരു എന്താ പറയുക, ഈ ലേണിംഗ് ബോട്ടിനകത്തോട്ട് കൊടുത്ത് നിങ്ങൾക്ക് അതൊരു ക്യുസാക്കി മാറ്റി കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഹോംവർക്കിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാവും, അവിടെ ഒരു ഹിൻറ്റ് നമുക്ക് ഈ ചാറ്റ് ബോട്ടിനകത്തൊക്കെ നമുക്ക് നോക്കി തന്നെ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഞാനെങ്കിൽ ആലോചിക്കായിരുന്നു, നമ്മളെപ്പോഴും ഈ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ടാസ്ക് തന്ന, ഒരു അസൈൻമെൻ്റ് തന്ന്, നിങ്ങൾക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് AIയോട് ചോദിച്ച് ചെയ്തുകൊണ്ട് അതല്ല, പക്ഷേ അതല്ലാതെ നമുക്ക് തരത്തക്ക രീതിയിൽ നമ്മൾ ഈ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കുറേ ഹിൻറ്റ് തന്ന് നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്യുന്ന രീതിയിൽ പാരൻസ് ആ രീതിയിൽ കുട്ടികളെ ഒന്ന് മോൾഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട് കേട്ടോ. നമ്മൾ ഒരു എന്താ ചുമ്മാതെ എന്തെങ്കിലും എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആക്ച്വൽ വർക്ക് ചെയ്യേണ്ടത്, ആ വർക്ക് പ്രകാരം എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഇത് നിങ്ങൾക്ക് AIയോട് ചോദിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഒരു നാളെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അടുത്ത ആഴ്ച ഒരു അസസ്മെൻ്റ് ഉണ്ട്, ഇതിന് എന്തൊക്കെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ലേണിംഗ് ബോട്ടിനോട് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ChatGPT സ്റ്റഡി മോഡ് എന്നുള്ളൊരു കാര്യത്തിൽ പറയുന്നത്. ഇനിയും ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു AI പ്ലാറ്റ്ഫോം എന്താ പറയണേ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ കുട്ടികളല്ല, പാരൻസ് യൂസ് ചെയ്യും. ഞാൻ പാരൻസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എന്താ പറയുന്നത് അവരെ ഗൈഡ് ചെയ്യുക, അവരെ ടീച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ, ഇങ്ങനെ വരുവാണെങ്കിൽ ഈ നമ്മൾ പണ്ട് ട്യൂഷന് പോകുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഈ AI നിർത്താൻ സാധ്യതയുണ്ടാവോ? അത് വലിയൊരു ചോദ്യം ചിഹ്നമാണ്. കാരണം നമ്മളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒരാൾ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതെല്ലാം നമുക്കൊരു പാരൻസിനെ ഗൈഡ് ചെയ്ത് ഒരിക്കലും കംപ്ലീറ്റ്ലി AI കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഇത് വരില്ല. നമുക്ക് അവിടെ ഒരു ഇൻട്രാക്ഷൻ വേണം, പാരൻറ്റ് കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വേണം. അവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അവർ എക്കാലോ ഞാനൊക്കെ ഇന്നും എൻ്റെ അപ്പൻ എന്നെ മലയാളം പഠിപ്പിക്കുന്നൊക്കെ ഓർത്തിരിപ്പുണ്ട്. കാരണം അത്രയും ഒച്ചത്തിലും അത്രയും ഈണത്തിലുമൊക്കെയാണ് എൻ്റെ അപ്പൻ എന്നെ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി സബ്ജക്റ്റൊക്കെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓരോ സ്പെല്ലിംഗ് ഒക്കെ തന്നെ പറഞ്ഞു തരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഒരിക്കലും അതൊരു ChatGPT അല്ലെങ്കിൽ ഒരു AI ടൂൾ ആവരുത്, അത് നമ്മൾ തന്നെ വേണം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും AI യൂസ് ചെയ്യുക, പാരൻസ് യൂസ് ചെയ്യുക, അതിൻ്റെ നല്ല വശങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഇനിയും പുതിയൊരു അധ്യയന വർഷം തുറക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് AI കൊണ്ട് പണി ിട്ട് നമുക്ക് എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഉയരാൻ പറ്റുമോ വളരാൻ പറ്റുമോ അതൊക്കെ തന്നെ നമ്മൾ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്ന ട്രെൻഡിംഗ് സോങ് ഓഫ് ദ അവറിലേക്കാണ്.
2: ബ്രോട്ട് ടു യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.
1: ഈ പള്ളിച്ചട്ടമ്മി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ദ വാർ ക്രൈ എന്ന് പറയുന്ന സോങ് ആണ് ഇത്. ആക്ച്വലി ഈ പാട്ടുകൾ കേൾക്കുമ്പോണ്ടല്ലോ ടോവിനയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ചില പാട്ടുകൾ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു സൂപ്പർ ഹീറോയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സോങ് ആണ് പള്ളിച്ചട്ടമ്മിക്കകത്ത് ദ വാർ ക്രൈ എന്ന് പറയുന്നത്. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ള. അക്ഷയ് 11 o'clock. ഹാവ് എ ബ്യൂട്ടിഫുൾ മൺഡേ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: എന്റെ വണ്ടിയുടെ കാര്യം.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
10: ഇങ്ങനെ കരയിലാണ്. അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
1: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും.
2: Call 050-789-8939.
11: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ സ്ഥലങ്ങളിൽ. വേറെ മുന്നേ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ അറേബ്യൻ റാഞ്ചസിൻ്റെ ആ ഒരു വഴി, നമ്മുടെ എമിറേറ്റ്സ് റോഡ് കണക്ട് ചെയ്ത് പോകുന്ന ആ റോഡ്, അവിടുത്തെ കൺജഷൻ ഏകദേശം ഒന്ന് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. മലിഹ സ്ട്രീറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിലോട്ട് എടുക്കുന്ന ആ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, യൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനാണ്. പക്ഷേ ഇത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്, സ്ലോ മൂവിംഗ് അല്ല, കട്ട ട്രാഫിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അലീത്തെ ടോൾ റോഡും അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത്. കമ്മിങ് ടു ദുബായ് അൽക്കൽ റോഡിൽ മാത്രം ചെറിയൊരു സ്ലോ മൂവിംഗ് ട്രാഫിക്, വേറെ എല്ലായിടും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നത് നമ്മുടെ ജയറാമേട്ടൻ ഈ വക വിഷ്വൽസ് ഒക്കെ അല്ലേ. ഇത് നമ്മുടെ തമിഴിൽ ചെയ്തിട്ടുള്ള ഈ സോങ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? എന്തായാലും ഈ സോങ് എൻജോയ്, അതിനുശേഷം ഞാൻ എന്റെ സ്റ്റോറി വരാം കേട്ടോ.

0: യെസ്, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറയുന്നത് ഈ ഒരു സോങ്, തമിഴില് നമുക്ക് ആ സിനിമയുണ്ട്, സത്യരാജാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജയറാമിനെ പറ്റിയിട്ട് അദ്ദേഹം ഭയങ്കര രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് നടന്നേക്കുന്നതിന് അതിങ്ങനെ പറയായിരുന്നു. പക്ഷെ ഞാന് ഈ ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറയുന്ന ഈ സോങ് സത്യം പറഞ്ഞാൽ ഞാൻ തമിഴില് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി തമിഴിൽ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് എങ്ങുമേ അതില്ല, ആവണി പൊന്നൂഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ ചെയ്തതല്ലാതെ വേറെ എങ്ങും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇദ്ദേഹം ജയറാമേട്ടനെ പറ്റി പറയുന്ന ഒരു സംഭവം അത് സത്യത്തിൽ ഭയങ്കര വൈറലായി, മലയാളത്തിൽ ഭയങ്കര വൈറലായിട്ട് പോകുന്ന അത് ഇപ്രകാരമാണ് കേട്ടോ.
1: റീമേക്ക് ഞാൻ തമിഴ് ആക്ട് പണ്ടേ എനിക്ക് ഒവ്വൊരു ഷാട്ടിന് അടിക്കലേ യോ ജയറാം സാർ മാതിരി വരലയോ.
2: ആവിരി പെണ്ണി എന്നിൽ താൻ വന്നായി
1: ജയറാം സാർ എനിക്ക് ரொம்ப ബെസ്റ്റ് ഫ്രണ്ട്. അവർക്കും വന്ന് ഭയങ്കര ഹ്യൂമർ സെൻസ്. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് തന്നാ എല്ലാരും ഇമിറ്റേറ്റ് പണിക്കുന്നു. കൊട്ടാരം വീട്ടിൽ അപ്പു കൂട്ടിരുന്നാ റീമേക്ക് ഞാൻ തമിഴ് ആക്ട്
3: പണ്ടേ
1: എനിക്ക് ஒவ்வொரு ഷാട്ടിന് അടിക്കലേ യോ ജയറാം സാർ മാതിരി വരലയോ കമ്പയർ പണിവാങ്ങളോ അപ്പം മൈൻഡിൽ ഓടിട്ടേ ഇരിക്കും. ഞാൻ ഭയങ്കര
0: ഇത് എത്ര നമ്മള് ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു സോങ് സീൻ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കൊട്ടാര വീട്ടിൽ അപ്പൂട്ടൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഓറേ ആ സീൻ ആ ഒരു സോങ്ങിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കലാമോണി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ അത്രയും എൻജോയ് ചെയ്തേക്കുന്ന ഒരു സീൻ പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഇന്റർവ്യൂവിനകത്ത് ജയറാമേട്ടനായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തിരുന്നാലും ഈ യൂട്യൂബിൽ ഇതിൻ്റെ തമിഴ് ഞാൻ കുറേ അടിച്ച് നോക്കിയ സമയത്ത് അതായത് ഇദ്ദേഹം പറയുന്ന ആ ഒരു പാട്ട് സീൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇനി ഒറിജിനൽ തമിഴ് പാട്ടിൻ്റെ എനിക്ക് ആ ലിറിക്സ് അറിയില്ല കേട്ടോ, അത് വെച്ച് ചർച്ച ചെയ്താൽ കിട്ടുമായിരിക്കും, ഞാൻ നോക്കട്ടെ. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കും. എന്തായാലും ആ ഒരു ഗംഭീര ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് നമുക്ക്. നമ്മുടെ ജയറാമേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം നമ്മളെ ഒരുപാട് നമ്മുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒന്നാണ് ജയറാമേട്ടൻ, കലാഭവണി, നമ്മുടെ ജഗദീ ശ്രീകുമാർ. ഇവരൊക്കെ ഇല്ലാത്ത ഒരു ചൈൽഡ്ഹുഡ് സത്യം പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെ ജയറാമേട്ടൻ പിന്നീട് തമിഴിലേക്ക് പോയതിനു ശേഷം എനിക്ക് തോന്നുന്നു കുറേയധികം മൂവീസ് മലയാളത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. പക്ഷേ എത്ര അറിഞ്ഞാലും ഈ ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറയുന്ന ജയറാമേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന സത്യരാജ് പറഞ്ഞേക്കുന്ന വളരെ കറക്റ്റാണ്. അതിൻ്റെ എത്രയോ അല്ലത്ത് പോലും എത്തില്ല എന്ന് വേണമെങ്കിൽ തന്നെ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ എത്ര അല്ലത്ത് എത്തില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതെന്തായാലും ആ സോങ് നിങ്ങൾ തമിഴ് സോങ് കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് രണ്ടു കൂടെ ഒന്ന് കണ്ടു കേട്ടോ.
4: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗ്രോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: ഭക്ഷണത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടിയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ്

0: evergreen partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. You are listening to Sand Dunes with Akshay and Vidya.
1: ഇത്തവണത്തെ നമ്മുടെ ഓണസദ്യയുടെ തുടക്കം നമ്മുടെ സ്നേഹസദ്യയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ദുബായിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈൻ ഡൈനിംഗ് റെസ്റ്റോറൻ്റായ ദ കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് നമ്മുടെ ഫസ്റ്റ് ഓണസദ്യയിലേക്ക് പോകാൻ പോകുന്നത്. പക്ഷേ ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്ഷൻ കൂടെയാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. അതായത് യുഎയ്ക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേർക്ക് സർവീസുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ യു എയിലെ ഒരുപാട് വർഷക്കാലമായിട്ട് ഒരു എന്താ പറയുന്നത് മോണുമെന്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മലയാളി ഉണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പം എന്താണേലും ഈ സ്നേഹസദ്യയിലേക്ക് നിങ്ങൾക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഓണസദ്യ സ്പേസ് അവരുടെ പേരും അവരുടെ ഫോൺ നമ്പറും കൂടെ എഴുതി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് മാത്രം തന്നാൽ മതി. നമ്മളവരെ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കേട്ടോ നമ്മൾ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് എൻട്രീസ് പല മേഖലയിൽ നിന്നുള്ളവർ, ഇത്രയും മലയാളി ഡോക്ടേഴ്സ് പല മേഖലയിൽ ഇങ്ങനെ സേവനം ചെയ്തിട്ടുണ്ടോയെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതുപോലെ തന്നെയാണ് പല നമുക്കറിയാം പല എന്താ പറയുന്നത് ബിൽഡിങ്ങുകളിലും വർഷങ്ങളായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടാവും, അങ്ങനെയൊക്കെയുള്ളവർ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നാട്ടിൽ പോവാത്തവരുള്ളവരുണ്ടാവാം, ഇവിടെ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, ഓണത്തിന് ഓണസദ്യ കഴിക്കാതെ ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു നിങ്ങളുടെ ഒരു കൊളീഗിനെ ഉണ്ടാവാം, നിങ്ങൾ ലീവ് എടുക്കുമ്പോൾ ആ ആൾ വന്നിരുന്ന് ജോലി ചെയ്യുന്നുണ്ടാവാം. അപ്പം എന്തായിക്കോട്ടെ, വോട്ട് പോ, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എന്താണ് നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു ഗംഭീര ഓണത്തിൻ്റെ കിക്ക് സ്റ്റാർട്ട് ആയിരിക്കും സ്നേഹസദ്യയിലൂടെ നടത്താനായിട്ട് പോകുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: UAE-yude innu kaanunna valarchikku pinnil nishabdamayi veerpolikkiya aayirakkanakkine pravasikalude kathakal koodiyundu.
3: Oral jeevithathil vijayichu ennu parayunnathu ayalude jeevitham മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
5: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അർജുന അയ്യങ്കിക്കെതിരെ കാപ്പ് ചുമത്താൻ നടപടി. ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എം ശ്രീ പദ്ധതിയിൽ യു ഡി എഫ് യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തു വന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വരുന്ന യു ഡി എഫ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ പി എം ശ്രീ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനമെടുത്തത്. പി എം ശ്രീയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അണികൾക്കിടയിലടക്കം അത് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പി എം ശ്രീയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ. ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തി വിഷയം കൂടുതൽ വഷളാക്കേണ്ട എന്ന നിലപാടിലാണ് യു ഡി എഫ്. കേന്ദ്രത്തിന്റെ ഇടപെടൽ സിലബസിലുണ്ടായാൽ നിയമപരമായി നേരിടാനാണ് സർക്കാരിന്റെ തീരുമാനം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാബാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ സമരം ചെയ്യുന്നത് എന്നുമായിരുന്നു RSS അനുഭാവി കൂടിയായ മോഹൻദാസിന്റെ പ്രസ്താവന. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. അറസ്റ്റ് നടപടിക്ക് ശേഷം ഇന്ന് തന്നെ കത്ത് നൽകാനാണ് തീരുമാനം. ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമെന്ന് BJP. പ്രളയ ദുരിതാശ്വാസ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണോ അറസ്റ്റെന്ന് BJP കേരളം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും ജീവനും സ്വത്തിനും സംരക്ഷണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്നാരും കരുതേണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. എല്ലാ പൌരന്മാർക്കും നിയമം ഒരുപോലെ ബാധകമെന്നും ആഭ്യന്തരമന്ത്രി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ ആരംഭിച്ച് പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കുക. പോലീസിനെ വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി കണ്ണൂരിലെത്തിയത് ബുധനാഴ്ചയെന്ന് കണ്ടെത്തൽ. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് രണ്ടു ദിവസം തങ്ങിയത്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനുമാണ് സഹായം നൽകിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമോ എന്നതിൽ അനിശ്ചിതത്വം. സമ്മേളനം 13 അവസാനിക്കാനിരിക്കെ അതിന് മുൻപ് അമിത്ഷാ സഭയിലെത്തുമെന്നാണ് ഭരണപക്ഷം പറയുന്നത്. അമിത്ഷാ എത്താത്ത പക്ഷം സഹമന്ത്രിമാരിൽ ആരെങ്കിലും ബില്ലുകൾ അവതരിപ്പിച്ചേക്കും. FCRA ഭേദഗതി ഉൾപ്പെടെ സുപ്രധാനമായ ബില്ലുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന കണക്ക് കൂട്ടലിൽ കോൺഗ്രസ് സ്വന്തം MPമാർക്ക് വിപ്പ് നൽകി. ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് MPമാരോടും ഹാജർ ഉറപ്പിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം ബില്ലുകളിൽ പിന്തുണ തേടി പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇതിനകം നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത്തവണ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിച്ചേക്കില്ല എന്ന സൂചന. ബില്ല് ബുധനാഴ്ച അവതരിപ്പിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു. ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ കേരള എന്നത് കേരളമാക്കി മാറ്റുന്നതിനുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമെന്നായി മാറ്റപ്പെടും. വന്ദേമാതരം വിവാദം വ്യക്തത വരുത്തി കേരള സർക്കാർ. സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരത്തിലെ ആദ്യ രണ്ട് വരികൾ മാത്രമേ ആലപിക്കുകയുള്ളൂ. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിലാണ് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അതാണിപ്പോൾ സർക്കാർ തിരുത്തിയത്. വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ പ്രമേയം അവതരിപ്പിച്ചു. ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയമാണ് ഇന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവതരിപ്പിച്ചത്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പാടണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയാണ് പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസത്തേക്ക് കാര്യമായ മഴ മുന്നറിയിപ്പൊന്നുമില്ല. അതിനിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ നാളെ ഉന്നതതല യോഗം വിളിച്ച് ഫിഷറീസ് മന്ത്രി. വിഷയത്തിലെ അടിയന്തര പ്രശ്നം പരിഹാരം ചർച്ചയാകും. തിരുവനന്തപുരം കൊല്ലം കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസത്തേക്ക് കാര്യമായ മഴ മുന്നറിയിപ്പൊന്നുമില്ല. അതിനിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ നാളെ ഉന്നതതല യോഗം വിളിച്ച് ഫിഷറീസ്

0: ാകുമെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച് യു എ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യു എ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 38°C. അന്തരീക്ഷ ഈർപ്പം 42%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു തിങ്കളാഴ്ച കൂടെ നമുക്ക് എത്തിയേക്കുന്നതാണ്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അനുവാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് അയച്ചേക്കുന്നത്. നമ്മുടെ ഞാൻ ഈ ഒരു സംഭവം പറയണമെന്ന് വിചാരിച്ചാണ് രാവിലെ സത്യം പറഞ്ഞ് ഞാൻ വിട്ടുപോയതാണ്. അനു പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹെമറിയ പോർട്ടില്ലേ, പോർട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയ സിഗ്നൽ വന്നിട്ടുണ്ട്. അതായത് അത് കണക്ട് ചെയ്യുന്നത് നമ്മൾ നേരെ അൽമുല്ല പ്ലാസയിലേക്കുള്ള റോഡ്, നമ്മൾ പലപ്പോഴും വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന് അതുവഴി കൂടെ പോയിട്ട് അവിടെ നിന്ന് നേരെ അൽമുല്ല പ്ലാസയിലേക്ക് മംസാറിലേക്ക് ഒക്കെ പോകുന്ന ആ ഒരു റോഡ് ആണ് നമ്മൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിരിക്കുന്നത്. അനു കേൾക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് മോർണിംഗ്. അനു ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യു ടേൺ എടുക്കാനുള്ള ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, ആ സൈഡിൽ ആ സിഗ്നൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലർക്കും അവിടെ ഭയങ്കര രീതിയിലുള്ളൊരു ട്രാഫിക് കൺജ്യൂഷൻ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ, ദുബായിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റോഡ്സുകളാണ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ലൈനുകളും കാര്യങ്ങളും നമുക്ക് എങ്ങനെ ട്രാഫിക് ബ്ലോക്ക് മറികടക്കാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ രാജ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു സിമ്പിൾ റൗണ്ട് എബൌട്ട് മാത്രമായിരുന്നു, പക്ഷേ റോഡിന് വീതിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റൗണ്ട് എബൌട്ട് മാറി അവിടെ സിഗ്നൽ വന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെമറിയ പോർട്ടിൻ്റെ ആ ഫ്രണ്ടിലേക്ക് പോകുന്ന ആ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറെ എങ്ങനെയൊക്കെയോ ലെയിനുകൾ വന്ന് ഒരു റൗണ്ട് എബൌട്ട് പോലെ അവരവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ലെയിൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഒരു വാസ്തവമായിട്ട് വന്നേക്കുന്നത്. ഞാൻ ഈ പറയുന്ന അൽമുല്ല പ്ലാസയിലേക്കൊക്കെ പോകുന്ന ആ ഒരു ലെയിൻ അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. സോ അവിടെ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ്സോളം അവിടെ നിങ്ങൾക്ക് മാക്സിമം മാക്സിമം 10 മിനിറ്റ്സോളം വൈകാൻ ചാൻസ് ഉണ്ട് ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണേലും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് അത് വേഗം കഴിയും. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ഒരു എനിക്ക് തിങ്കളാഴ്ച മുതൽ തുടങ്ങിയേക്കുന്ന ഒരു റോഡ് ക്ലോഷർ ആണത്. വേഗം തന്നെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആക്കാൻ റെഡി. ഞാൻ ഇന്നും വിചാരിച്ചു അതെന്താണ് ഇന്ന് ഓപ്പൺ ആക്കാത്ത, കാരണം എല്ലാം റെഡി ആയല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പണികളോടെ ആയിരിക്കും. പക്ഷേ വൺസ് ആ റോഡ് ഓപ്പണായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അത് മാത്രമല്ല ദുബായിൽ ഇപ്പോൾ പറയുന്ന നമ്മളിപ്പം അൽകുദ്രയിലേക്ക് പറഞ്ഞ പുതിയ ബ്രിഡ്ജ് ഉണ്ടല്ലോ, 7 മിനിറ്റ് മാറി 1 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ബ്രിഡ്ജ് ആണെങ്കിലും ഒരുപാട് റോഡുകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് പറഞ്ഞ പോലെ അനു, താങ്ക് യു സോ മച്ച് അനു ഇങ്ങനെ ഒരു മെസ്സേജ് തന്നതിന്. ഇതുപോലെ നിങ്ങൾ മറ്റേതെങ്കിലും റോഡുകൾ, പുതിയ റോഡുകൾ നമുക്ക് ദുബായിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാത്ത ഒരുപാട് GPS പോലും അല്ലെ ഗൂഗിൾ മാപ്പിന് പോലും കീഴ്പ്പെട്ടാത്ത ഒരുപാട് റോഡുകളാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ രാജ്യം റോഡ് പണിതുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മാതൃക തന്നെയാണ് ലോക രാജ്യങ്ങൾക്ക്. ഈ രാജ്യം കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണ്. ഇവരുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും പ്ലാനിങ്ങിലാണെങ്കിലും, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും പുതിയ റോഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് തരാമെന്നാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ടച്ച് അടിക്കേണ്ട, അച്ചടി ട്രാഫിക് കേട്ട് നല്ല പാട്ടൊക്കെ കേട്ടാൽ അടിപൊളി ജിൽ ജില്ലായിട്ട് ഞാൻ ആക്കി തരാം കേട്ടോ. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് സിബാഗനം ജയ് ഹോം 92.2 എഫ്എം അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഉറുമയിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ് വിത്ത് ഹോം 92.2 എഫ്എം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് Division of Dhanya Group since 1982.
9: Sand Dunes with Akshay on Home 92.2 FM.
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: തിങ്കളാഴ്ചയിൽ നിന്ന് നല്ല രീതിയിലുള്ള ട്രാഫിക്കിലാണ് റോഡ് മുഴുവൻ പോകുന്നത് കേട്ടോ. സ്പെഷ്യലി നമ്മുടെ കരാമയിൽ നിന്ന് നമ്മൾ കയറി നമ്മുടെ ഷെയ്ഖ് സായർ റോഡിലേക്ക് പോകുന്ന ട്രേഡ് സെൻറ്റർ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് രാവിലത്തേനെ കട്ടിൽ ബെറ്റർ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. ഒരു ആക്സിഡൻറ്റും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഊദുമേത്ത അല്ലെങ്കിൽ കരാമയിൽ നിന്ന് വന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് ട്രേഡ് സെൻറ്ററിലേക്ക് പോകുന്നിടത്ത് ഒരു ആക്സിഡൻറ്റ് രണ്ട് ആക്സിഡൻ്റ് ആണ് ആക്ച്വലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നിട്ടുള്ള ഒരു കൺജഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബേറോഡ് സ്ട്രീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. അല്ലെങ്കിൽ തിയേറ്റർ റോഡിൽ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ആദ്യം പറഞ്ഞ കേസ് അതിനെ കണക്ട് ചെയ്ത് കൂടെ വരുന്നതുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള കഞ്ചഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി അൽക്കേൽ റോഡൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡും വലിയ വിഷയമില്ല. രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും ദുബായ് റോഡ് കാര്യമായിട്ടുള്ള രീതിയിൽ ഫ്രീ ആണ് എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് അതിനകത്ത് പറയുകയാണ്, നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന പല സാധനങ്ങളും വിദേശ രാജ്യങ്ങൾ, അത് നമ്മുടെ യുഎയിലോ അല്ലെങ്കിൽ ഗൾഫിലോ അല്ല, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാരീസ്, ഇറ്റലി അല്ലെങ്കിൽ യു എസിൽ ഒക്കെ കിട്ടുന്നതിൻ്റെ പ്രൈസ് അവരിങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ കയറി നോക്കി. ഞാൻ ആദ്യം നോക്കി എന്താണെന്നറിയോ, മോസ്കിറ്റോ കോയിൽ, നമ്മുടെ കൊതുക് തിരി തന്നെയാണ് ആദ്യത്തെ ഒരു സജഷനായിട്ട് ഞാൻ നോക്കിയത്. നമ്മുടെ നാട്ടിൽ ഈ മോസ്കിറ്റോ കോയിലിൽ അങ്ങേയറ്റം 100 രൂപ നിങ്ങൾ കൂട്ടും, അല്ലെ ഒരു 40 രൂപ. നമ്മളൊക്കെ പണ്ട് 10 രൂപ 20 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്, ഇപ്പം അതിന് ഡബിൾ ആയിക്കോട്ടെ, 40 രൂപയ്ക്കോട്ടെ, 50 രൂപയ്ക്കോട്ടെ, അല്ലെങ്കിൽ 100 രൂപയ്ക്കോട്ടെ. അത് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് യൂറോപ്പിൽ അല്ലെങ്കിൽ പാരീസിലൊക്കെ തന്നെ ഏകദേശം ഇന്ത്യൻ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ 6500 രൂപയ്ക്കാണ് അവിടെ അവിടെ വിൽക്കുന്നത്. അത് ഇനി വിത്ത് സ്റ്റാൻഡൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നെങ്കിൽ അത് ഏകദേശം, അതായത് 45 യൂറോ to 140 യൂറോയാണ് സെൻറ്റഡ് കോയിൽസിന് അവർ പറയുന്നത്. അതിന് അവർ തന്നെ പറയുന്നത് സെൻറ്റഡ് സ്പൈറൽസ് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഫ്ലേവറും കൊടുത്തിട്ട്, നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ സെൻറ്റഡ് സ്പൈറൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. എന്നാലും 45 യൂറോയും 140 യൂറോയും വിത്ത് സ്റ്റാൻഡിലാണ്. 140 ഏതാണെന്നറിയാം, നമ്മുടെ മറ്റേ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഒരു ഇതുപോലെയുള്ള സ്റ്റാൻഡില്, സ്റ്റീലിൻ്റെ പഴയ സ്റ്റാൻഡ്, കുതിരി നാട്ടിൽ കത്തിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ സംഭവം ഇപ്പോൾ എന്താണെന്നതിൽ മനസ്സിലായി കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഋഷികേശിൽ കിട്ടുന്ന മാല, ഇവർ പല രീതിയിലാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഈ ഓരോ പ്രൊഡക്റ്റിനെ കേട്ടോ. ഋഷികേശിൽ കിട്ടുന്ന ഈ മാലയ്ക്ക് ഏകദേശം ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 80 രൂപ, അത് 100 രൂപ കൂട്ടി നിങ്ങൾ, അത് അവിടെ ഏകദേശം 4500 രൂപയ്ക്കാണ് യൂറോപ്പിൽ വിൽക്കുന്നത്. ഹാൻഡ് നോട്ട് ആൻഡ് മെഡിക്കേറ്റഡ് റോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അതിനെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ നീം ടൂത്ത് പേസ്റ്റ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അതാണ്. ഏകദേശം 150-200 രൂപീസ് ഒക്കെ നാട്ടിൽ നമ്മുടെ ഒരു ടൂത്ത് പേസ്റ്റിന് കൂട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ 2000 രൂപീസാണ്. അതായത് ബൊട്ടാനിക്കൽ ഓറൽ കെയർ എന്ന് പറഞ്ഞിട്ടാണ് അത് അവിടെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ മഖാനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഖാന ആക്ച്വലി സൂപ്പർ ഫുഡാണെന്ന് അറിയാം. നമുക്കിവിടെ നാട്ടിലൊക്കെ ഒരു 300 രൂപയ്ക്കൊക്കെ കിട്ടും. നമ്മളിവിടെ കിട്ടും നമുക്ക് 10 തരം അല്ലെങ്കിൽ ഒരു 15 തരത്തിന് ആമസോണിലൊക്കെ മഖാന നമുക്ക് മേടിക്കാൻ കിട്ടും. അവിടെ ഏകദേശം 4000 രൂപയ്ക്കാണ് യു എസിൽ ഇത് വിൽക്കുന്നത്. ഏൻഷ്യൻ സൂപ്പർ ഫുഡ് എന്നുള്ള രീതിയിലാണ് യു എസിൽ വിൽക്കുന്നത്. പക്ഷേ ഇത് സത്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ, നിങ്ങൾ കേട്ടോന്ന് അറിയത്തില്ല, മഹാരാഷ്ട്രയിൽ ഇതുപോലെ മഖാനയുടെ വിളവെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല പ്രൈസിനാണ് അവർക്ക് യു എസിലേക്കൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കർഷകർക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയുന്നത്, കൃഷിയിൽ ലാഭം ഏകദേശം 50% ഇൻക്രീസ് ആണ് ഇത്തവണ അവർക്ക് കൊയ്യാൻ പറ്റിയത് എന്നൊക്കെയുള്ള ഒരു, അത് ഈ എക്സ്പോർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ പ്രൈസും ഈ പറയുന്ന ഞാൻ നോക്കിയ സമയത്ത് പ്രൈസും ടാലി ചെയ്യുമ്പോൾ ഏകദേശം ന്യൂസ് ശരിയാണ്. എന്താണല്ലേ ഇത്, സി ഏതൊരു പ്രൊഡക്റ്റ് ഇതുപോലെ തന്നെയാണ്, നമ്മൾ എങ്ങനെ അതിനെ പ്ലേസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പ്രൊഡക്റ്റും ആയിക്കോട്ടെ അതിനെ ഡൗൺഗ്രേഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യരുത്. നിങ്ങൾക്ക് അന്നേരം ഒരു കച്ചവടം ഉണ്ടായേക്കാം, പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് അതിന് ആ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ കില്ലിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വലിയ രാജ്യത്ത് എവിടെയെങ്കിലും പോയ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഹൈക്ക്, ഇങ്ങനൊരു കമ്പാരിസൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാനാണ്.

0: Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. Only on Home
5: 92.2 FM. ഹലോ,
6: എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. Sand Dunes with Akshay on Home 92.2 FM.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഓഗസ്റ്റ് 15 അഞ്ച് ദിവസം കൂടെ വരെ മാത്രം നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇപ്പോൾ ഞാൻ കലീസ് ടൈംസിൽ ഇപ്പോൾ രാവിലെ കണ്ടാണ് കേട്ടോ, 80th സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള റെസിഡൻസിനെ UAE എംബസി നമ്മുടെ കോൾ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് നമുക്ക് എല്ലാം, ഞാൻ മിക്ക വർഷവും ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, രാവിലെ 6:30 നമ്മൾ അവിടെ ചെന്നിരിക്കണം. കുറേയധികം പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പം നമുക്ക് ഇതിനകത്തേക്കുള്ള പല അസോസിയേഷനായിട്ടാണ് നമ്മളവിടെ വരുന്നത്. അതിൽ നിന്ന് പ്രതിനിധികളായിട്ടുള്ള കുറച്ച് കുറച്ച് ആളുകളാണ് അവിടെ വരുന്നത്. വൺ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വെളിവശത്ത് നല്ല ക്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് രാവിലെ 6:30 തുടങ്ങുന്ന ഒരു പരിപാടി 7 ആകുമ്പോഴത്തേക്ക് ആ ഫ്ലാഗ് ഹോസിംഗ് ഉണ്ടാകും. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേക്കൊല്ലവും എനിക്ക് തോന്നുന്നു ഞാൻ പോയ സമയത്ത് മഴയുണ്ടായിരുന്നു. എപ്പോഴും ഒരു ചാറ്റൽ മഴയോടെയാണ് സ്വാതന്ത്ര്യദിനം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് കുറേയധികം കൾച്ചർ പ്രോഗ്രാംസ്, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള ഫോംസ് ഓഫ് ആർട്സ്, കൾച്ചറൽ പാട്ടുകളായിക്കോട്ടെ, ഡാൻസുകളായിക്കോട്ടെ, അങ്ങനെ ഗ്രൂപ്പ് സോങ്ങുകളായിക്കോട്ടെ, നല്ല രസമാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഈ പരിപാടികളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ വട്ടം ഒരു ഗ്രേറ്റ് ഇൻവിറ്റേഷനാണ് ഇന്ത്യൻ എംബസി നമുക്ക് തന്നിരിക്കുന്നത്, അതായത് കോൺസുലേറ്റുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയാണ് ആക്ച്വലി, ഇന്ത്യൻ എംബസി ഇൻ UAE ഇൻവൈറ്റ് സിറ്റിസൺ ടു സെലിബ്രേറ്റ് 80th ഇൻഡിപെൻഡൻസ് ഡേ ഓൺ ഓഗസ്റ്റ് 15 എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചായ, ഒരു നല്ല എന്തൊരു ചെറിയൊരു സ്നാക്ക് ബോക്സും ഒക്കെ തന്നാണ് നമ്മൾ എല്ലാവരും അവിടെ വരുന്നത്. എല്ലാവരെയും അവരങ്ങനെയാണ് വിടുന്നത് കേട്ടോ. എന്നാലും കലീസ് ടൈംസിലും അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ആഗ്രഹം, ഇതുവരെ പോയിട്ടില്ല, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

ഉയരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വന്ദേ മാതരത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ വിവാദം. അമിത്ഷാ ഇന്നും പാർലമെന്റിലെത്തിയില്ല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. തുടക്കം തന്നെ ബഹളം. ഇരു സഭകളും ഉച്ചവരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി പാർലമെന്റിൽ ഹാജരായില്ല. ഇതേ തുടർന്ന് പ്രതിപക്ഷം കനത്ത പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉയർത്തിയത്. ഇതോടെ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. ഇതോടെ സഭ ഇപ്പോൾ ഉച്ചവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിരവധി ബില്ലുകൾ പരിഗണിക്കാനിരിക്കെയാണ് ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നത്. പാർലമെന്റിനകത്തും പുറത്തും വൻതോതിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെയാണ് സ്പീക്കർ ഇരു സഭകളും നിർത്തിവെക്കുന്നതായി അറിയിച്ചത്. ഉച്ചവരെ ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുകയാണ്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഇന്നും പാർലമെന്റിൽ എത്തിയിട്ടില്ല. വന്ദേ മാതര വിവാദത്തിൽ മറുപടിയുമായി മുൻമന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം ചൊല്ലുന്നത്. യഥാർത്ഥ മതവിശ്വാസികൾ സർക്കാരിന്റെ നടപടി അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിലപാടില്ല. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ BJP ഭരിച്ചാൽ എന്താണ് നടക്കുക? അതാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നത്. അതിനുള്ള ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ സംഭവം. ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഉയർന്ന വിഷയമാണിത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടതാണ്. അതറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അഡ്ജസ്റ്റ് ചെയ്തു. യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ ഇതിനെ അംഗീകരിക്കില്ലെന്നും റിയാസ് MLA. വന്ദേ മാതരം വിവാദത്തിൽ വിശദീകരണവുമായി അതിനിടെ ലോക്ഭവൻ രംഗത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം മുഴുവൻ പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് വിശദീകരണം. വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രിയും വ്യവസായ മന്ത്രിയും പ്രതികരിച്ചപ്പോൾ ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ എന്ന വാദമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. എന്നാൽ ജില്ലകളിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്കായി പ്രോട്ടോകോൾ വിഭാഗം നൽകിയ സർക്കുലറിൽ വന്ദേ മാതരം പാടുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. ദേശീയഗാനത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശം. നേരത്തെ BD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലോക്ഭവൻ നിർദ്ദേശപ്രകാരം വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയത് ഏറെ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. വന്ദേ മാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയം മുഖ്യമന്ത്രി ജോസഫ് വിജയാണ് അവതരിപ്പിച്ചത്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേ മാതരം ചൊല്ലണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവം വിവാദത്തിലായി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ തമിഴ്നാട് സംഘമാണ് ഡ്രോൺ പറത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തുകയും ഇത് പെരിയകുളം MLA ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ദൃശ്യങ്ങൾ വനംവകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങാതെയാണ് പകർത്തിയത്. മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്ന ദിവസമാണ് ഡ്രോൺ ഉപയോഗിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശാണ് പിടിയിലായത്. രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാബാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ഉൾപ്പെടുത്തി കേസെടുത്തു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് സമരം ചെയ്യുന്നത് എന്നുമായിരുന്നു RSS അനുഭാവി മോഹൻദാസിന്റെ പ്രസ്താവന. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെത്തയ്ക്ക് പോലീസ് കത്ത് നൽകും. അതേസമയം മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമെന്ന് BJP. ഗുണ്ടകളുടെ അടിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യം സമാധാനം, ജീവനും സ്വത്തിനും സംരക്ഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അർജുൻ ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കുക. ഒ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഉന്നതതല മധ്യസ്ഥതയ്ക്ക് കേരള സർക്കാർ. ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ മുഖ്യമന്ത്രി ഇന്നെത്തും. കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൌതം കൃഷ്ണന്റെ വീട്ടിൽ ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി എത്തുക. ഇപ്പോൾ മറ്റു മന്ത്രിമാർ തീരദേശ മേഖലകൾ സന്ദർശിക്കുകയാണ്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ അപകടത്തിൽ മരണപ്പെടുകയും കാണാതാവുകയും ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. സ്ഥലം എം എൽ എ മന്ത്രിയുമായ ഷിബു ബേബി ജോണിനൊപ്പമാണ് സന്ദർശനം. മുതലപ്പുഴയിൽ കാണാതായ ഷിജു മുഖ്യമന്ത്രി മന്ത്രിമാർ തീരദേശ മേഖലകൾ സന്ദർശിക്കുകയാണ്. വള്ളം മറികടത്തിൽ മറിയുകയും കാണാവുകയും ചെയ്ത മത്സ്യത്തൊഴിലാളി വീടുകളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. സ്ഥലം എം എൽ എ മന്ത്രി ഷിബു ബേബി ജോണിനൊപ്പം സന്ദർശനം. മുതലപ്പുഴയിൽ കാണാതായ ഷിജുവിൽ പ്രാദേശിക സ്കൂബയും പരിശോധനയ്ക്കിറങ്ങിയെങ്കിലും

0: മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
1: 39%.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Good morning once again. Welcome back. Home 92.2 FM. സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം, കൈരളി ടിവിയിൽ ഇനി ഓണത്തിന് വെള്ളിയേട്ടൻ വരില്ല എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് മേടിച്ചേക്കുന്ന ഒരു കമ്പനിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചാനലായിരുന്നു നമ്മുടെ കൈരളി എന്ന് പറയുന്നത്. അന്നും ഇന്നും എത്ര വട്ടം വെള്ളിയേട്ടൻ വന്നു കഴിഞ്ഞാൽ അത് കൈരളിയിൽ കാണുന്നതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, കൈരളി എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒരു ചില ചാനൽസിന് നമ്മൾ വെക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഇന്ന സിനിമ അതിനകത്ത് ഉണ്ടാവും എന്നൊക്കെയുള്ള, അതുപോലെയാണ് നമുക്ക് വെള്ളിയേട്ടൻ എന്ന് പറയുന്നത്. അപ്പം 25 വർഷം പൂർത്തിയാക്കി, ഇനി അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ആര് വാങ്ങും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മറ്റൊരു സിനിമയും ഇത്തരത്തിൽ ഒരു കോളക്കം ഒരു സാറ്റലൈറ്റ് റൈറ്റിന് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. അത് വെള്ളിയേട്ടൻ മാത്രം ക്രിയേറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു സോങ്ങും അത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് വെള്ളിയേട്ടൻ്റെ 4K റെസൊല്യൂഷനിലൊക്കെ സോങ് അവർ റീമാസ്റ്റർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. എത്ര രസം നിർമാണി പൊന്നിൽ എന്ന് പറയുന്ന ആ സോങ്, എത്ര വട്ടം കേട്ട് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുന്നത്, ആ റക്കൽ മാധവനുണ്ണി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകത്തില്ല. അപ്പം ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ 90s കിഡ്സിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലവും ഓണാവധിയും വെള്ളിയവധിയും ക്രിസ്മസ് അവധിയും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു ശനിയും ഞായറും എപ്പോഴെങ്കിലും ഈ വെള്ളിയേട്ടൻ നമ്മൾ സത്യം പറഞ്ഞാൽ കാണാതെ സത്യം പറഞ്ഞാൽ പോവില്ല. അതായിരുന്നു ആ ഒരു സിനിമയുടെ എന്തോ ആ ഒരു നിറവെന്ന് പറയുന്നത്. അപ്പോൾ 25 വർഷം കഴിഞ്ഞു, ഇനിയും മറ്റേത് ചാനലാണോ ഇതിൻ്റെ റൈറ്റ്സ് മേടിക്കുന്നത് അവർക്കായിരിക്കും ഇനി ആഘോഷമുള്ളത്.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ നോക്കാം. നോക്കി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് അലി തിയേറ്റർ ഓൾ റോഡ്. ഇവിടെ തന്നെ വിട്ടുവിട്ട് വരുന്ന സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ഈ സമയത്ത് കാണുന്നത്. രാവിലെ നല്ല രീതിയിൽ ട്രാഫിക് ആയിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബേറൂർ സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിലും അല്ലറ ചില്ലറ ട്രാഫിക് സിറ്റുവേഷൻ അവിടെയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ക്യുസേസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡന്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് പ്രധാന കഞ്ചക്ഷൻ. വലിയ പ്രശ്നമില്ലാതെ തോന്നുന്നു അല്ലേ? റോഡുകളിലെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മെസ്സേജ് അയക്കുന്നതാണ്. പക്ഷേ എനിക്ക് വേറെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
4: അപ്പുകുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം?
5: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
5: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
4: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
3: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: ബാംഗ്ലൂരിലൊരു 24 വയസ്സുകാരൻ ഒരു പയ്യൻ്റെ വീട് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ആകാശ് നാരായണൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് ഏകദേശം 1.25 കോടി രൂപയുടെ ഒരു വീട് അദ്ദേഹം വളരെ അടുത്ത് തന്നെ ബാംഗ്ലൂരിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 24 വയസ്സേ ഉള്ളൂ. 13 കോടി രൂപയുടെ വാർഷിക വരുമാനമുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ചെറിയൊരു മുതലാളി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു വ്യക്തിനെ പറയേണ്ടത്. ആകാശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറയേണ്ടത്. ഈ ഇദ്ദേഹം ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടുള്ളൊരു ഐ ടി ലീഗൽ ടെക് സാമ്രാജ്യമാണ്. ഐ ടിയുടെ പല രാഷ്ട്രീയക്കാർക്കും ഒക്കെ, രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പോൾ തമിഴ്നാട് ഇലക്ഷനൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീലാൻസ് ആയിട്ട് അവർക്ക് വേണ്ടി ഡി എം കെക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലീഗലി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് ഇൻക്ലൂഡഡ് വിത്ത് ടെക് ആയിട്ടുള്ള ഒരു ലീഗൽ ടെക്, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ അതിനെപ്പറ്റി കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഈ യു എസിലൊക്കെ അങ്ങനെ ഒരുപാട് ലീഗൽ ടെക് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇത്രയും ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രമാത്രം എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ഈ ഒരു സംഭവം, ഈ ഒരു വ്യക്തി ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വീട് മേടിച്ചു, ഈ 1.25 കോടി രൂപയുടെ വീട് മേടിച്ച് ഇദ്ദേഹത്തിന് ആ താക്കോൽ കയ്യിൽ കിട്ടി. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാറിലിരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ താക്കോൽ കയ്യിൽ കിട്ടി, മറ്റാരും ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു വീട്, ആഡംബര വീട് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീൽസ് ആക്കുക, വലിയൊരു ഇനാഗ്രേഷൻ വെക്കുക, ആളുകളെ വിളിക്കുക, എന്നിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോയും പിന്നെ സന്തോഷിക്കുന്നു അവിടെ പരിപാടി നടത്തുന്ന വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വൻ വൈറലാകുന്നതിന് പകരം ഇദ്ദേഹം ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അത്രയും സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ വിജയം, അല്ലെങ്കിൽ ഇത് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഞാൻ മാത്രം ഉള്ളത് കൊണ്ടല്ല, എൻ്റെ കൂടെ ഈ നിൽക്കുന്ന പലരും ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്വപ്നത്തിലേക്ക് കയറാൻ പറ്റിയതെന്നാണ് 24 വയസ്സുള്ള കുട്ടി പറയുന്നത്. കുട്ടി നല്ല സത്യം പറഞ്ഞത്, അത് ഭയങ്കര ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അദ്ദേഹം വന്ന വഴികൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ള വഴിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം എന്ന് പറയുന്നതും ഒക്കെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന പെങ്ങൾ, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത പെങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛനെ അമ്മയും പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനും ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഫ്രണ്ടിലേക്ക് വിടാൻ സാധിച്ച അച്ഛനെ അമ്മയും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലൊരു വീഡിയോ, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വലിയ ആഡംബര രീതിയിൽ, അദ്ദേഹത്തിൻ്റെ വീടോ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അദ്ദേഹം ചുമ്മാ ഇരുന്നൊരു കാറിലിരുന്നൊരു വീഡിയോ ആണ് ഈ പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇത്രയും വൈറലായിരിക്കുന്നത്. ആകാശ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു യുവാവാണ് 24 വയസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് പലർക്കും ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു കാര്യം, സത്യത്തിൽ 24 വയസ്സെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ബാച്ചിലേഴ്സൊക്കെ കഴിഞ്ഞ് ഒരു മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിനോ ഒക്കെ പോകുന്ന ആ സമയത്താണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറി ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ കാണാം, ഇദ്ദേഹത്തിൻ്റെ ബാക്കി ജേർണി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയും എന്റെ കൂടെ ഇപ്പൊ ഷീബയും ചോദിച്ചതിന്റെ പേര്. ഗുഡ് മോർണിംഗ് ഷീബ.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: എന്തുണ്ട് വിശേഷം? നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരുമിച്ച് വരുന്നത് അല്ലേ?
1: ഒരാഴ്ചക്ക് ശേഷം വീണ്ടും നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ്.
0: നാട്ടില് മഴ ഉണ്ടായിരുന്നോ? അല്ല, ശേ, ഈ വീക്കെൻഡിൽ മഴ ഉണ്ടായിരുന്നോ?
1: വീക്കെൻഡിൽ ഷാർജയില് മഴ ഇല്ലായിരുന്നു.
0: ഇല്ല,
1: കിട്ടിയില്ല.
0: പല എമിറേറ്റ്സിലും വീക്കെൻഡിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ പേർക്ക് മഴയൊക്കെ ആസ്വദിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഷീബ ഇപ്പൊ വന്ന സമയത്ത് നമ്മളിപ്പം ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിന്റെ പേരാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയുന്നത് അല്ലേ? കഴിഞ്ഞ 7-ാം തീയതിയാണ് റിലീസ് ആകുന്നത്.
1: ഓഗസ്റ്റ് 7-ാണ് ഈ സഫേദ് സാഗർ എന്ന് പറയുന്ന സീരീസ് റിലീസ് ചെയ്തത്.
0: ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് ഇത് മുഴുവൻ കണ്ടു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഷീബ, ഇപ്പൊ നമ്മൾ പറയായിരുന്നു അല്ലേ കാർഗിൽ സ്റ്റോറി.
1: അതെ, 99-ല് നമ്മുടെ കാർഗിൽ സമയത്താണ് ആ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ കരസേനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സഫേദ് സാഗർ എന്ന് പറയുന്ന ഓപ്പറേഷൻ വന്നത്. അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ടീം, അവർ ഈ ഹിമാലയൻ മഞ്ഞു മലകളിൽ അത് കാണുമ്പോൾ ഒരു വെള്ളക്കടല് പോലെ തോന്നുന്നു, അതാണ് ഈ സഫേദ് സാഗർ എന്ന പേര് ഈ ഓപ്പറേഷൻ ഇട്ടത്.
0: ശരി, നമ്മള് പല മലയാള ചിത്രത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ കുരുക്ഷേത്രയിലും ഒക്കെ തന്നെ നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമി എന്താണ് നമ്മുടെ കാർഗിൽ സമയത്ത് ചെയ്തേക്കെന്നുള്ള നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇവർ അതിന്റെ കൂടെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ എയർഫോഴ്സ് എന്താണ് ആ സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊരു ഹോളിവുഡ് സിനിമ എടുത്തു വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്.
1: അതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് അത്രയും തന്നെ ഫീൽ ചെയ്യാം. കാരണം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബേസസും എയർക്രാഫ്റ്റും ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്.
0: റിയൽ ആണ്. ഓ, അതാണ്
1: നമുക്ക് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ഫീൽ കിട്ടുന്നത്.
0: ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എന്റെ ആഡ് കണ്ടു. അപ്പൊ 7-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം 2 ദിവസം ഇരുന്ന് ഞാൻ സമയം ഉണ്ടാക്കി രാത്രി 2 മണിക്കൊക്കെ ഞാൻ ശരി, ഞാൻ അങ്ങനെ സിനിമ കാണുന്നതല്ല, അങ്ങനെ ഇരുന്ന് ഞാൻ ഇത് കണ്ടു. എന്തായാലും ഇതിന്റെ ട്രെയിലർ നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് കേൾക്കാം. ഈ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്ന ഒരു ട്രെയിലർ ആണ്. കുറച്ച് നമുക്കൊന്ന് ഓടി
2: കേൾക്കാം.
0: സിദ്ധാർത്ഥ് അടിപൊളിയാണ് കേട്ടോ.
3: Indian Air Force, Indian Army, हम दोनों को मसल देंगे.
4: We don't even know वहाँ कौन है और उनके पास क्या weapons है.
5: We are the select chosen few जिन्हें अपने border को protect करने का मौका मिलता है.
6: दुनिया में किसी भी Air Force ने ऐसा कभी नहीं किया,
7: मगर हम करेंगे.
0: ഇത് ഇതിനകത്ത് അഹൂജ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ, ഞാൻ എന്തായാലും സസ്പെൻസ് കളയുന്നില്ല. നിങ്ങൾ ആ ഒരു സീരീസ് കാണുമ്പോൾ അഹൂജ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഇടയ്ക്ക് വെച്ച് ഒരു ഇൻസിഡൻസ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു ബോംബിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് അപ്പുറത്തെ നാട്ടിൽ. ആ സമയത്ത് ഇവർ ചെയ്യുന്ന രീതികളുണ്ടല്ലോ, ഇന്ത്യൻ എയർഫോഴ്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സീരീസാണിത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ റാങ്കിങ് നമ്പർ 1-ലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ ഒരു സീരീസ് നിൽക്കുന്നത്. മസ്റ്റ് വാച്ച് ആണ്. ഷീബ കാണുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും എനിക്ക് കാണണം. എനിക്ക് ഇതുപോലെ സീരീസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം. പക്ഷേ സീരീസ് കാണുമ്പോഴും നമ്മൾ സിനിമ പോലെ കൃത്യമായിട്ട് ഇരുന്നത് ഫുൾ അതിന്റെ ഉള്ളിൽ കാണാനാണ് ആ ഒരു.
0: നിങ്ങൾ ഒന്നെങ്കിലും ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു പടമാണിത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ആയിരത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി നീണ്ടകരയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. തുടർച്ചയായ ദിവസങ്ങളിലാണ് അമിത്ഷാ സഭയിൽ ഹാജരാകാതിരിക്കുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതേ തുടർന്ന് സ്പീക്കർ ഏറെ നേരം സഭ നിർത്തിവെച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാരാണ് പ്രതിഷേധം അറിയിച്ചത്. ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ കേരള എന്നത് കേരളമാക്കി മാറ്റുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു ബിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇപ്പോൾ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഈ പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുന്നതോടെ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് ഇനി കേരളമെന്ന് മാറ്റപ്പെടും. കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. കൊല്ലം നീണ്ടകരയിലെ വള്ളം മറിഞ്ഞുള്ള അപകടത്തിലാണ് 11 ദിവസത്തിന് ശേഷം കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരത്തെ മന്ത്രിമാർക്കൊപ്പം സന്ദർശനം നടത്തിയിരുന്നു. മന്ത്രി ഷിബു ബേബി ജോൺ അടക്കമുള്ള മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ ഇപ്പോൾ നീണ്ടകരയിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി നീണ്ടകരയിൽ എത്തിയിരിക്കുകയാണ്. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയാണ് വി ഡി സതീശൻ. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളിയെ കാണാതായി 11 നാളാണ് മന്ത്രിമാരെത്തിയത്. കാണാതായ ജോണിന്റെ വീട്ടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും ആദ്യമെത്തിയത്. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ചെന്നിത്തല. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11 ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ് ഗാർഡും തെരച്ചിൽ തുടരുകയാണ്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവം വിവാദത്തിൽ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ തമിഴ്നാട് സംഘമാണ് ഡ്രോൺ പറത്തിയത്. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തുകയും ഇത് പെരിയകുളം MLA ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ വനം വകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങാതെയാണ് പകർത്തിയത്. മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്ന ദിവസമാണ് ഡ്രോൺ ഉപയോഗിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് കടന്ന 27-ാമത്തെ പ്രതി ആദർശാണ് ഇപ്പോൾ പിടിയിലായത്. രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PM ശ്രീ പദ്ധതിയിൽ UDF യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ PM ശ്രീ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം. PM ശ്രീയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അണികൾക്കിടയിലടക്കം അത് കടുത്ത അതൃപ്തി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം PM ശ്രീയിൽ മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ എന്നാണ് അറിയുന്നത്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാബാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ചു കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് സമരം ചെയ്തത് എന്നുമായിരുന്നു മോഹൻദാസിന്റെ പ്രസ്താവന. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. അർജുൻ നായിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി നൽകുക. വന്ദേമാതൃ വിവാദം, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്, സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻ മന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതൃം ചൊല്ലുന്നത്. യഥാർത്ഥ മതവിശ്വാസികൾ സർക്കാർ നടപടി അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിലപാടില്ല. കേരളത്തിൽ ബിജെപി ഭരിച്ചാൽ എന്താണ് നടക്കുക? അതാണ് യുഡിഎഫ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിനുള്ള ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ സംഭവമെന്നും മുഹമ്മദ് റിയാസ്. വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ പ്രമേയം പാസാക്കി. ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയം മുഖ്യമന്ത്രി ജോസഫ് വിജയാണ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. അടുത്ത 4 ദിവസത്തേക്ക് കാര്യമായ മഴ മുന്നറിയിപ്പൊന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടില്ല. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982. Home FM News was brought to you by Divya Auto Spare

0: ഇപ്പോൾ സമയം, ക്ഷമിക്കണം, കറന്റ് ടെമ്പറേച്ചർ ദുബായ് 43°C, ഹ്യൂമിഡിറ്റി 29%.
1: Weather update. Weather update. Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ ഈ മിഡ് മോർണിംഗ് ഷോ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോണ്ടല്ലോ, ഇന്ന് ഒരാഴ്ചയുടെ തന്നെ പുതിയ ദിവസമാണ്, പുതിയൊരു മിഡ് മോർണിംഗ് ടൈമിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എന്നാലും മോർണിംഗിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കുറെ പേരെ ഓഫീസിലേക്ക് കൊണ്ടുവിട്ടു. ഇനി അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട് കുറച്ച് പേര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും, അവരുമായിട്ട് നമുക്ക് രണ്ടു മണിവരെ പോവാം. റെഡിയല്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ ഒരു തിങ്കളാഴ്ച നല്ലൊരു തിങ്കളാഴ്ച ആയിരിക്കട്ടെ എല്ലാവർക്കും. ഇന്ന് ഈ ഒരു ദിവസത്തെ കൂടുതൽ എനർജറ്റിക്കും പോസിറ്റീവും ഒക്കെ ആക്കാൻ നിങ്ങളുടെ കൂടെ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് ഒരു 3 മണിക്കൂർ നേരം ഞാനുണ്ടാവും. അപ്പൊ പ്രധാനപ്പെട്ട ഇന്നത്തെ ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റീസ് നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാ ദിവസവും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്നത് അല്ലേ. ഇന്ന് ഫസ്റ്റ് എന്റെ കണ്ണിൽ പെട്ടതെന്ന് വെച്ചാൽ, ഇന്ന് വേൾഡ് ലയൺ ഡേ ആണ്. ഓരോ ഇപ്പം നമ്മൾ ടൈഗർ ഡേ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന, സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആ ജീവജാലത്തെ ഈ ഭൂമിയിൽ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ അതിന് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ബോധവൽക്കരണം ആൾക്കാരിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് പ്രാധാന്യം, അല്ലെ, ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഇന്ന് ഈ വേൾഡ് ലയൺ ഡേയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുഞ്ഞുനാൾ മുതലേ ലയണിനെ കുറിച്ച് എന്താ കേട്ടെ, കാടിൻ്റെ രാജാവ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ കാടിൻ്റെ രാജാവായിട്ടുള്ള ലയൺസിൻ്റെ അതിൻ്റെ ഒരു അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അത് നേരിടുന്ന ഒരു ഹാബിറ്റാറ്റ് ലോസിനെ തടയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ജനങ്ങളിൽ ഒരു അവയർനെസ് വരുത്താനുള്ള ഒരു ഗ്ലോബൽ എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓഗസ്റ്റ് 10 വേൾഡ് ലയൺ ഡേ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുള്ളത് ഇന്റർനാഷണൽ ബയോഡീസൽ ഡേ ആണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പെട്രോള് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഡീസൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിനും അത്ര എന്താ പറയുക, ഒരു ലളിതമായിട്ട് അതിനെ കാണേണ്ടതില്ല. എപ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കടന്നു വരുന്നത് എങ്ങനെ അറിയാൻ പറ്റും അല്ലേ. അപ്പം ഈ ഇന്റർനാഷണൽ ബയോഡീസൽ ഡേയുടെ കാര്യം എടുക്കുമ്പോൾ, നമ്മൾ ഇന്ന് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ എഞ്ചിനീയറാണ് റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്നത്. അപ്പോൾ 1893 ഓഗസ്റ്റ് 10 അദ്ദേഹം പീനട്ട് ഓയിൽ, അതായത് നമ്മുടെ നിലക്കടലയുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഈ ഒരു ആദ്യമായിട്ട് ഈ ഒരു എഞ്ചിൻ വിജയകരമായിട്ട് പ്രവർത്തിപ്പിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവകരമായിട്ടുള്ള ഇൻവെൻഷനെ ഓണർ ചെയ്യാനും ഇൻ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ് പ്രൊമോട്ട് ചെയ്യാനുമായിട്ടാണ് ഈ ദിവസം നീക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്ര തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളും അതിനെ ഓർമ്മിക്കുക. ഇനി ഇന്റർനാഷണൽ വ്ളോഗിംഗ് ഡേ ആണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്രേമികൾക്കായിട്ട് ഇന്ന് ഇന്റർനാഷണൽ വ്ളോഗിംഗ് ഡേ കൂടിയാണ്. ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും വീഡിയോ ബ്ലോഗേഴ്സിനെയും സെലിബ്രേറ്റ് ചെയ്യാനും അവരുടെ ക്രിയേറ്റീവ് വർക്ക് അംഗീകരിക്കാനൊക്കെയുള്ള ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
2: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആരാണ്? നിങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്. നമ്മളെല്ലാ ആർജേസ് ഇവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒന്നൊന്നായിട്ട് സംസാരിക്കട്ടെ. വലിയ വിശേഷം ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്.
3: ഓണം ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ഓണം വൈബ് ആണ്. കടകളിൽ ചെന്നാൽ ഓണം, നമുക്ക് നമ്മുടെ റേഡിയോയിൽ നമ്മൾ പലവിധ ഓണത്തിന്റെ കോൺടെസ്റ്റും ക്യാമ്പയിൻസും എല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സംതിങ് ഒരു ഓണം ഫ്ലേവർ നമ്മൾ ആഡ് ചെയ്യാൻ പോലെ അല്ലേ?
4: തീർച്ചയായിട്ടും നമ്മുടെ ഓണത്തിന്റേതായിട്ടുള്ള ഒരു വൈബിലേക്ക് നമ്മളെയും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ദ ഹോൾ ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി, ഒരു ഇൻട്രൊഡക്ഷൻ, അത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ തന്നെ അവതരിപ്പിക്കുകയാണ്. ആ ഒരു അവതരണത്തിൽ നിങ്ങളല്ലേ നമ്മളെ ഫസ്റ്റ് ടൈമായിട്ട്,
3: നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഹോമിന്റെ ജിംഗിളില് ആ ഒരു ഓണം ഫ്ലേവർ
4: കംപ്ലീറ്റ്ലി നമ്മൾ റീവർക്ക് ചെയ്ത് റീവാമ്പ് ചെയ്ത് പരിപാടി എത്തിക്കാൻ വേണ്ടി പോകുന്നത്.
1: നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പൂക്കൾ, ഓണപ്പുടവ, അങ്ങനെ ഓണക്കോടി, ഓണ സദ്യ പലതുണ്ട്. പക്ഷെ ഓണപ്പാട്ടുകൾ, ഒരു എഫ് എം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓണപ്പാട്ടുകളാണ് എന്റെ ഏറ്റവും വലിയൊരു ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ പിന്നെ ഒരു സ്റ്റേഷൻ തുടങ്ങുന്നതന്നെ അതിന്റെ ജിംഗിളാണ്. ഓണത്തിന്റെ മണമുള്ള, ഓണപ്പൂക്കളുടെ സുഗന്ധമുള്ള ഒരു ജിംഗിൾ.
5: അതെ, ഞാനൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കേട്ടാലോ.

0: അകമ്പടിയോടെ കംപ്ലീറ്റ്ലി ആ ഒരു ഓണം മൂഡിലേക്ക് നമ്മളങ്ങ് മാറുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷി നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഓണം വരുമ്പോഴേ ഓണത്തിന്റെ പ്രതീതി എല്ലായിടത്തും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈവൻ ദോ നമ്മളിപ്പോ നമ്മൾ ജീവിക്കുന്ന ഒരു വെർച്വൽ വേൾഡിൽ നമുക്ക് ഓണത്തിന്റേതായിട്ടുള്ള ഓണം സാരികൾ, ഓണം കളക്ഷൻസ്, അക്ഷയന് എത്ര ഓണം കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ വെർച്വൽ വേൾഡിൽ കാണുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ എല്ലായിടത്തും ആ ഒരു ഓണത്തിന്റെ ഫ്ലേവേഴ്സ് കാണാൻ വേണ്ടി പറ്റും. തുണിക്കടകളിലാവട്ടെ അല്ലെങ്കിൽ പൂക്കടകളിലാവട്ടെ എല്ലായിടത്തും ആ ഒരു ഓണം നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇവിടെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ എല്ലാ ആഘോഷങ്ങളും
1: ഈ നമ്മുടെ ആക്ച്വലി ഇതിന്റെ സങ്കടം വരാൻ പോകുന്നത് എപ്പോഴും ഓണം കഴിയുമ്പോഴാണ്. ഇപ്പൊയൊക്കെ കഴിഞ്ഞപ്പോ അയ്യോ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു പത്തിരുപത്തഞ്ച് ദിവസമായിട്ട്
0: ഇതാണ് നമ്മൾ നമ്മുടെ മൂഡ് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളെ കേൾക്കുന്നവരെല്ലാരും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഈ ഓണം ഫ്ലേവറോടുകൂടി തന്നെ.
2: തീർച്ചയായിട്ടും. പിന്നെ ഹോം എഫ് എമ്മിനെ സംബന്ധിച്ച് ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ തവണ ഇനി ഓണം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം നമ്മൾ തുടങ്ങിയതോടെ ഓണക്കാലത്താണ്, അപ്പൊ അതുകൊണ്ട് ഓണക്കാലം ഞങ്ങളെ വന്ന് തുടങ്ങുന്നത് അല്ലേ.
1: അത് മാത്രമല്ല ഒട്ടും അതെന്താ നമ്മുടെ ആ ഒരു തനിമ നഷ്ടപ്പെടുത്താതെ ഉള്ള രീതിയിലാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർസ് ഒക്കെ തന്നെ അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പണ്ട് ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചന്തകളിൽ വെളി നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് പല സാധനങ്ങളും ഈ തെർമോക്കോളിൽ മഹാബലിയുടെ ഒക്കെ പല കടകളും അത് ഒട്ടി വെട്ടിച്ചൊട്ടിച്ച് അന്നത്തെ ഡെക്കറേഷൻസ് ഒക്കെ അതായിരുന്നു. ഇതിന്റെ ആ ഒരു പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ നാട്ടിലും അതിന്റെ തരതായിട്ടുള്ള രീതികൾ നമുക്ക് കിട്ടുന്നുണ്ട്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളുടെ പാട്ട് മീൻസ് പറഞ്ഞാൽ ജിംഗിൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് മ്യൂസിക് മാനേജർ ഷീബക്ക് രണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് കേട്ടപ്പോ ശരിക്കും ആ ചുണ്ട വെള്ളത്തിന്റെ അമ്മ കണ്ണടച്ചെന്ന് കേട്ടൊക്കെ അല്ലേ ആ ഒരു ഫീല്.
1: എല്ലാ മണിക്കൂറിലും നിങ്ങൾക്ക് ഇത് കേൾക്കാം.
2: നിങ്ങൾ കണ്ണടച്ചിട്ടാണോ എങ്ങനെയാ വെച്ചാൽ കേട്ടിട്ട് അഭിപ്രായം
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. Mid-morning with Nithya.
1: Yes, welcome back. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ജിംഗിൾ കേട്ടു, ഓണം ജിംഗിൾ കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് അയക്കണം. നിർമ്മലിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹോം എഫ് എം ടീമിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളൊരു ഓണത്തിനാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു എന്താ സെപ്റ്റംബർ 5th നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി വരികയാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് നമുക്ക് അതാ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനിയും ഏറെ കാലം നിങ്ങളുടെ കാതോരം ഞങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മെസ്സേജസും കോൾസും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ഞങ്ങളുടെ ഒരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഹോം എഫ് എം എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഒത്തിരി ഇപ്പോൾ കോൾസ് ആണെങ്കിലും ശരി, ഓരോരോ മത്സരങ്ങളാണെങ്കിലും ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. ബട്ട് അതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഞങ്ങൾ ഉറപ്പ് വരികയാണ് കേട്ടോ. എല്ലാം പുതുമയോടുകൂടിയായിരിക്കും നമ്മൾ രണ്ടാമതൊരു ഇയറിലേക്ക് കടക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ അതിൽ നിന്നൊക്കെ വേറെ നമ്മുടെ യുഎയിലെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ യുഎയിലെ കൾച്ചറും കലയും ഹെറിറ്റേജും ഒക്കെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു എമിറേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് ഷാർജയായിരിക്കും. നമ്മുടെ സാംസ്കാരിക നഗരം എന്ന രീതിയിൽ ഷാർജ എപ്പോഴും അതിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പൊ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്ട് എന്ന വലിയൊരു റെക്കഗ്നിഷൻ സ്വന്തമാക്കിയ ഷാർജയിൽ നിന്ന് ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എമിറാത്തി ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ കരകൗശല വിദ്യകളെ സംരക്ഷിക്കാനും അതിന് ഒരു എന്താ ഒരു പുതിയ മോഡേൺ ലുക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇർത്തി മ്യൂസിയം ഇർത്തി മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഷാർജ ക്രിയേറ്റീവ് ക്വാർട്ടറിലാണ് ഈ ഒരു പുതിയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇർത്തി കണ്ടംപററി ക്രാഫ്റ്റ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇത് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ റീജിയനിൽ തന്നെ കണ്ടംപററി ക്രാഫ്റ്റ്സിന് വേണ്ടി മാത്രം തുടങ്ങുന്ന ഫസ്റ്റ് മ്യൂസിയം കൂടിയായിരിക്കും നമ്മുടെ ഇർത്തി മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളരെ സാധാരണ മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, ഈ പഴയ പഴയ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് ഈ എന്താ ഒരു ഗ്ലാസ്സിനുള്ളിൽ പൂട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്നായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഈ ഇർത്തി മ്യൂസിയം അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ട്രഡീഷണൽ ക്രാഫ്റ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനെ മോഡേൺ ഡിസൈൻ, റിസർച്ച്, എഡ്യൂക്കേഷൻ, അതുപോലെ ഇന്നൊവേഷൻ എന്നിവയിലൂടെ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇർത്തി മ്യൂസിയത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല ഈ ഒരു മ്യൂസിയം. എമിറാത്തി കരകൗശല മേഖലയെ ഒന്ന് എന്താ പറയുക, ഒന്ന് റീവാംപ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും ഇവിടുത്തെ ആർട്ടിസാൻസിനെ എംപവർ ചെയ്യാനുമായിട്ട് ഇർത്തി കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 നടത്തി വരുന്ന വലിയൊരു എഫേർട്ടിന്റെ ഫലം കൂടിയായത് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇർത്തി ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റീം ബിൻകരാം പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാചകമുണ്ട്. അതായത് നമ്മുടെ ഹെറിറ്റേജ് എന്ന് പറയുന്ന വെറും ഒരു പഴയകാല റിമൈൻസ് അല്ല എന്ന് അദ്ദേഹം പറയുന്നു, മറിച്ച് കാലത്തിനനുസരിച്ച്, കാലം ഇപ്പം മാറുന്നില്ലേ, അതിനനുസരിച്ച് വളരേണ്ട ഒരു ലിവിംഗ് ട്രഡീഷൻ കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ പഴയകാല പാരമ്പര്യവും സംസ്കാരവും അന്യം നിന്ന് പോവാതെ നെക്സ്റ്റ് ജനറേഷന് മനസ്സിലാകുന്ന രീതിയിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും കൈമാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ഗോൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ മ്യൂസിയം വരുന്നത് വഴി നമ്മുടെ പ്രദേശത്തുള്ള മികച്ച ക്രാഫ്റ്റ്സ്മാനും ആർട്ടിസാൻസിനും പുതിയൊരു എന്താ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു കിട്ടുന്നത്. അപ്പോൾ അവരുടെ ടാലന്റും നോളജും ഒക്കെ വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള മികച്ചൊരു പ്ലാറ്റ്ഫോം, അത് തന്നെയാണ് ഈ ഒരു ഇർത്തി മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരമ്പര്യവും ആധുനികതയും വളരെ ക്രിയേറ്റീവായിട്ട് ഒന്നിക്കുന്ന ഈ അപൂർവ എക്സ്പീരിയൻസ് ആണ് മ്യൂസിയം വിസിറ്റേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വീക്കെൻഡിൽ കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പോ ഒരു വെറൈറ്റി വിസിറ്റ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷാർജയിലെ ഈ ഒരു ഇർത്തി മ്യൂസിയം തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവട്ടെ. അപ്പോൾ പാരമ്പര്യ കലകളുടെ ഭംഗി നമുക്ക് എല്ലാവർക്കും കൂടെ പോകുന്നവർക്കും നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് കണ്ടറിയാനും നമ്മുടെ സംസ്കാരത്തിന്റെ ആഴം മനസ്സിലാക്കാനും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ വിശേഷം പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ അത് എൻജോയ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാവുക. കീപ് ലിസണിംഗ് ടു ഹോം 92.9.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നീണ്ടകരയിലെത്തി മുഖ്യമന്ത്രി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ പ്രതിഷേധം തണുപ്പിക്കാൻ നീക്കവുമായി സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണന്റെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 10 നാളിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തല്ലേ പ്രതിഷേധിക്കാൻ സാധിക്കൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി. നേരത്തെ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11-ാം ദിവസം തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ്ഗാർഡും തെരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പകരം സഹമന്ത്രിമാർ ബില്ലുകൾ അവതരിപ്പിച്ചു. തുടർച്ചയായ ദിവസങ്ങളിലാണ് അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതേ തുടർന്ന് സ്പീക്കർ ഏറെ നേരം സഭ നിർത്തിവെച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള MPമാർ അടക്കമുള്ളവർ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അമിത്ഷായുടെ പേരിൽ 2 ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്തത്. എന്നാൽ കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് സഹമന്ത്രി നിത്യാനന്ദ റായും സഹകരണ ഭേദഗതി ബിൽ മുരളീധർ മഹോലും അവതരിപ്പിച്ചു. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ കേരള എന്നത് കേരളമാക്കി മാറ്റുന്നതിനുള്ള ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവം വിവാദത്തിലായി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ തമിഴ്നാട് സംഘമാണ് ഡ്രോൺ പറത്തിയത്. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തുകയും ഇത് പെരിയകുളം MLA ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്ന ദിവസമാണ് ഡ്രോൺ ഉപയോഗിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശാണ് രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്. PM ശ്രീ പദ്ധതിയിൽ UDFന്റെ യോഗത്തിൽ വിയോജി പറയിക്കാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തു വന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ PM ശ്രീ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം. PM ശ്രീയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അണികൾക്കിടയിൽ അടക്കം അത് കടുത്ത അതൃപ്തി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം PM ശ്രീയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയ പോലീസ്. കലാപാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. അർജുൻ നായികിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. വന്ദേമാതര വിവാദത്തിൽ വ്യക്തത വരുത്തി കേരള സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിലെ ആദ്യ 2 വരികൾ മാത്രമേ ആലപിക്കുകയുള്ളൂ. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിലാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അതാണിപ്പോൾ സർക്കാർ തിരുത്തിയത്. വന്ദേമാതര വിവാദം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ MLAയുമായ PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം പാടുന്നു. യഥാർത്ഥ മതവിശ്വാസികൾ സർക്കാർ നടപടി അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിലപാടില്ല. കേരളത്തിൽ BJP ഭരിച്ചാൽ എന്താണ് നടക്കുക? അതാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഹമ്മദ് റിയാസ്. വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്താദ്യം ആലപിക്കണമെന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇറാൻ ഹോർമുസ് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. സമഗ്രമായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച UAE. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി.
1: Was brought to you by Danya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good afternoon. Station clock ഇപ്പോൾ സമയം 12:06.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 39%.
0: Brought
1: to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ്.

0: Mid Morning with Nitya.
1: Yes, welcome back. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സമയം തുടക്കത്തിൽ തന്നെ ഒരു സിനിമാ വിശേഷം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി ഒരുമിച്ചിരുന്ന് കണ്ട സിനിമയാണ് ഹോം സ്ക്രീനിങ്ങിൽ തുടക്കം അല്ലേ. തുടക്കം സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിസ്മയ മോഹൻലാലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഈ നെപ്പോട്ടിസത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇനി പറയാണ്, നെപ്പോട്ടിസം എന്നുള്ള വേർഡൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അതല്ലാതെ ഈ സിനിമ കണ്ടിറങ്ങിയ നിങ്ങളെല്ലാവരും പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മൂവി? എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഓസം. 2026 ഞാൻ ബാലന് ശേഷം ഏത് നല്ല സിനിമ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് എന്നെ പിടിച്ചിരുത്തിയ സിനിമയായിരുന്നു. ഒരു നിമിഷം പോലും വേറൊന്നും ചിന്തിക്കാതെ കഥയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല, കഥയ്ക്കുള്ളിൽ തന്നെയായിരുന്നു. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് കോട്ടോ ഇടുകയോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയും തൊട്ടടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കഥയിൽ നിന്ന് മാറിപ്പോകുന്നത്. അതിനൊന്നും ഇടം കൊടുത്തില്ല, നേരെ ഞങ്ങൾ ആ സിനിമയിൽ കയറുക. ആ സിനിമയിൽ നിന്നും ഇറങ്ങുന്നത് ആ സിനിമയുടെ സമയം കഴിഞ്ഞപ്പോൾ മാത്രമാണ്. അതാണ് ഒരു സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്നെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഓരോ 2 മണിക്കൂറെങ്കിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിൽ 3 എനിക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിനിമ എൻ്റെ കണ്ണിൽ വിജയിച്ചിരിക്കുന്നു. അതുപോലെ വിസ്മയ ഓസം ആക്ട്രസ്സാണ്, വേറെ ലെവൽ ആക്ട്രസ്സാണ്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയൊരു നടി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കാം മേ ബി. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളെയൊക്കെ എന്തൊക്കെയാണോ ആ കുട്ടിയുടെ മീൻസ് ഇൻ്റർവ്യൂസിലൂടെ പല ആൾക്കാരും പറയാൻ ഉദ്ദേശിച്ചത് അതൊക്കെ നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്തത്. എല്ലാം പുഷ്പവർഷം പോലെ സിനിമയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ഓരോ മുള്ളുള്ള വാക്കുകളും കുത്തുവാക്കുകളും സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കുടുംബവുമായിട്ട് പോയിട്ട് കാണുക. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവരേത് രീതിയിൽ എന്താ പറയുക ഒരു ധൈര്യശാലികളായി മാറണം എന്നുള്ളത് ആ സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് ആ സിനിമയെക്കുറിച്ച് അത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഈ സമയം മറ്റൊരു വിശേഷം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇന്ത്യയുടെ എലിസൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത വ്യവസായി ജി ഡി നായിഡുവിന്റെ, അതായത് ഗോപാൽസ്വാമി ദൊരൈസ്വാമി നായിഡുവിന്റെ ജീവിതകഥ പറയുന്ന ജി ഡി എൻ എഡിസൺ ഓഫ് ഇന്ത്യ എന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ വൺ തിയേറ്റർ റിലീസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ആർ മാധവൻ നായകനായി എത്തിയ ഈ സിനിമയുടെ ഈ വലിയൊരു ബയോപിക് ചിത്രം സംവിധാനം ചെയ്തത് കൃഷ്ണകുമാർ രാമകുമാറാണ്. വോഗീസ് മൂലൻ പിക്ചേഴ്സ്, അതുപോലെ ട്രീകളർ ഫിലിംസ്, മീഡിയ മാക്സ് എന്റർടൈൻമെന്റ്സ് ഒക്കെ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത്. അപ്പൊ ഇന്ത്യയിലാകെ വലിയൊരു എക്സ്പെക്ടേഷൻ സൃഷ്ടിച്ച ഈ സിനിമ 32 കൺട്രീസിൽ ഒരേ സമയമാണ് ബിഗ് സ്ക്രീനുകളിൽ തിയേറ്റർ റിലീസായിട്ട് എത്തിയത്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വിജയ് യേശുദാസിന്റെ ഞെട്ടിക്കുന്ന ഒരു മേക്ക് ഓവർ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതായത് സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമസ്വാമി അയ്യരുടെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ വിജയ് യേശുദാസ് എത്തിയത് എന്നുള്ളതാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷ പകർച്ചയും ആരും പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധത്തിലുള്ള ലുക്കും പ്രേക്ഷകരെയും മൂവി ലവേഴ്സിനെയും ഒരേപോലെ അമേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാട്ടിലൂടെ നമ്മളെ എന്നും മയക്കിട്ടുള്ള ഒരു വ്യക്തിയല്ലേ വിജയ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരുത്തിട്ട പെർഫോമൻസ് കാണാൻ എല്ലാവരും വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു മാസ് ബയോപിക് ചിത്രം കാണാൻ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്? നമ്മുടെ എന്താ പറയുക മാധവന്റെയും വിജയ് യേശുദാസിന്റെയും കോംബോ ബിഗ് സ്ക്രീനിൽ കാണാൻ തീർച്ചയായിട്ടും വേറെങ്ങും പോകണ്ട, തിയേറ്ററുകളിലേക്ക് പോയി തന്നെ സിനിമ ആസ്വദിക്കുക. നല്ല സിനിമകൾ വരുമ്പോൾ അത് തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്ന ഒരു സുഖമൊന്നും ഒരിക്കലും എത്ര കാത്തിരുന്നാലും ടി വിയിൽ വരുന്നത് വരെയോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഒ ടി ടി റിലീസിൽ വരെയോ നിങ്ങൾ കാത്തിരിക്കരുത്. തിയേറ്റർ റിലീസിനൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പോയി കാണാനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കൂട്ടുകാരോടൊപ്പമോ ഫാമിലിക്കൊപ്പമോ പോയിരുന്ന് ആസ്വദിച്ച് കാണുക. തിയേറ്റർ കിട്ടും, തിയേറ്റർ തരുന്ന ഒരു സുഖമൊന്നും വേറെ എങ്ങും നമുക്ക് കിട്ടത്തില്ല. അപ്പം ശരി, രണ്ട് സിനിമാ വിശേഷങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഈ സിനിമകളിൽ ഏതൊക്കെ കണ്ടു, പിന്നെ അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ലിസണേഴ്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തുടക്കം സിനിമ കാണാനായിട്ട് പോയത്. അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനിയും പുതിയ പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കാത്തിരുന്ന് കേൾക്കുക, കാണുക, ആസ്വദിക്കുക ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
2: You are listening to Mid Mornings with Nitya.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: टाइगर का हुक्म। अर्थमैंदा राजा।
1: तमिल सॉन्ग ऑफ द ईयर वाज ब्रॉट यू बाय आरु आयुर्वेदा आरएस आगतिर बिल्डिंग अलवनकुल परदुबाई।
2: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, ഇപ്പോൾ സമയം 12:33 ആയിട്ടുണ്ട്. നമ്മുടെ മേജർ ഹൈവേസ് ഒക്കെ വഴിയുള്ള യാത്ര മൊത്തത്തിൽ സ്മൂത്ത് ആണെങ്കിലും പ്രധാനപ്പെട്ട ചില വ്യാവസായിക പ്രദേശങ്ങളിലും ഇന്റർകണക്റ്റിംഗ് സ്ട്രീറ്റ്സിലും ഒക്കെ അത്യാവശ്യം നല്ല വാഹനങ്ങൾ അത്യാവശ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഹെവി ട്രാഫിക് റിപ്പോർട്ടിലെ പ്രധാന ലൊക്കേഷൻസ് നോക്കിയാൽ അൽക്കോസ് ഭാഗത്ത് D65 അൽ മറബിയ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. അതുപോലെ E611 എമിറേറ്റ്സ് റോഡിൽ അൽവീർ ബറാഷി മേഖലകളിലൂടെ കടന്നു പോകുന്നവർക്കും ചെറിയ ഡിലേ പ്രതീക്ഷിക്കാം. ഷാർജ ഏരിയകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 മുതലുള്ള 27th സ്ട്രീറ്റിലും ഇൻഡസ്ട്രിയൽ ഏരിയ 6th നമ്മുടെ 27th സ്ട്രീറ്റിലും 24th സ്ട്രീറ്റിലും വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ. അതുപോലെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 17 മലിഹ റോഡ് കണക്ഷനായിട്ടുള്ള അൽറാസ് റോഡിലും അത്യാവശ്യം വാഹനാധികം കാണപ്പെടുന്നുണ്ട്. ഇനി ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തുള്ള സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റിലും ഗതാഗത കുരുക്കൾ കാണാം. നമ്മുടെ ദുബായിലേക്ക് തിരിച്ചു വന്നാൽ ഉമ്മൽ ഹുറൈറിലെ 8th സ്ട്രീറ്റ്, അതുപോലെ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ 4th 19B സ്ട്രീറ്റ്, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് കൺജഷൻ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അതേസമയം ചില പ്രധാന മേഖലകൾ നിലവിൽ ഗതാഗതം സുഗമവും നോർമലുമായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മുടെ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1, ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയ 1, അൽ ബദ, അതുപോലെ അൽ ഖബൈസി പോലുള്ള റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 1, ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹെവി ട്രാഫിക് റൂട്ടുകളിലൂടെ യാത്രയെ പ്ലാൻ ചെയ്യുന്നവർ അത്യാവശ്യം എക്സ്ട്രാ ടൈം കരുതി യാത്ര ചെയ്തോളൂ, അല്ലെങ്കിൽ അനുയോജ്യമായിട്ട് ഓൾട്ടർനേറ്റ് റൂട്ട്സ് ഉപയോഗിക്കുക. ശ്രദ്ധയോടെ വാഹനങ്ങൾ സേഫായി ഡ്രൈവ് ചെയ്യുക. കീപ് ലിസണിംഗ് ടു ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മളിന്ന് കഴിഞ്ഞ മണിക്കൂറിന്റെ ഒരു പകുതിയായപ്പോ നമ്മള് ഹോമിന്റെ പുതിയ ഓണം ജിംഗിളിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കേട്ടു, നിങ്ങൾ ആസ്വദിച്ചു, ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ അതിനി എപ്പോഴും കേൾക്കാം. നമുക്ക് ചെറിയ ചെറിയ സ്റ്റിബറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദി ഹവറിലും ഒക്കെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ അറിയിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ, 0585828290. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓണം വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കാതോരം എപ്പോഴും ഇങ്ങനെ ആ ശ്രുതി മുഴങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ. എന്നാലേ ഒരു ഗുമ്മുള്ളൂ. നമ്മൾ വേറൊരു രാജ്യത്തായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ കൊടുക്കണം ആ ഓണം വൈബ്. ശരി, എന്തായാലും ഓണക്കാലം അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് എവിടെ നോക്കിയാലും ഓണം സെലിബ്രേഷനും ഫെസ്റ്റീവ് സോങ്സും ഒക്കെ ആയിരിക്കും തരംഗം അല്ലേ. അപ്പോൾ ഈ ഒരു ഓണക്കാലം തകർപ്പൻ അടിപൊളി വൈബിൽ ആഘോഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചയായിട്ട് മാറിയിരിക്കുന്ന പുതിയൊരു പാട്ടിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോകാൻ പോകുന്നത്. ചിങ്ങം ഡ്രിപ്പ് എന്നാണ് ഈ ഒരു ട്രെൻഡിങ് ഓണ പാട്ടിന്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെയൊക്കെ ഇങ്ങനെ കുളിരു ഒളിച്ചത് അല്ല, ഇപ്പോഴും എപ്പോ പാട്ടെടുത്താലും അല്ലെങ്കിൽ ഓണത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയാലും എന്റെ മനസ്സിൽ ആദ്യം പറഞ്ഞത് ഓണപ്പാട്ടിൽ താളം തള്ളം പൂവേ ഈ പാട്ട് അല്ലെ. പിന്നത് ഏതാണ്, ഓ ഓ ഓ ഏതുമൂട്. ഈ പാട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇതിനെയും വെല്ലുന്ന രീതിയിൽ ഇനി എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ പറയുമ്പോൾ അതിനി ഏതെങ്കിലും രീതിയിൽ മാറ്റുകൂട്ടുന്ന തരത്തിലാണോ ഈ പാട്ട് വരാൻ പോകുന്നത് അറിയില്ല. എന്തായാലും ചിങ്ങം ഡ്രിപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പാട്ട് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അനില രാജീവും വിജയാനന്ദും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഫാസ്റ്റ് ബീറ്റ് നമ്പർ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. ഈ പാട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിന്ദു പണിക്കരുടെ മകളും നടിയുമായിട്ടുള്ള കല്യാണി പണിക്കരുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ഈ പാട്ടിലുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു ഗ്ലാമറസ് ലുക്കിലും ആ ഒരു എനർജറ്റിക് സ്റ്റെപ്പിലും കല്യാണി ഈ പാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഡബ് സ്മാഷുകളിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും മുൻപ് തന്നെ സോഷ്യൽ മീഡിയ പ്രേമികളുടെ പ്രിയങ്കരിയാണ് കല്യാണി, നമുക്കറിയാം. പിന്നെ ഷറഫുദ്ദീന്റെ നായികയായിട്ട് മധുവിധു എന്ന സിനിമയിലൂടെയും കൂടി അരങ്ങേറ്റം കുറിച്ചപ്പോൾ, പിന്നെ അത് മാത്രമല്ല അമ്മ ബിന്ദു പണിക്കരുടെ കോമഡി കഥാപാത്രങ്ങൾ പുനരാവിഷ്കരിച്ചും സായ്കുമാറിന്റെ ഒപ്പം വീഡിയോസ് പങ്കുവെച്ചൊക്കെ ആരാധകരുടെ കൈയടി മുൻപേ നേടിയ ഒരാളാണ്. പിന്നെ നല്ലൊരു ഡാൻസർ കൂടിയാണ്. ഇപ്പം എന്തായാലും ഇന്റർനെറ്റിൽ വലിയൊരു ടോപ്പിക്കായി മാറിയിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ഓണക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഓണം മൂഡ് പാട്ടിന്റെ അതേ ഒരു ഫീലും ആ ഒരു എന്താ ആ കൈൻഡ് ഓഫ് എനർജിയും ഒക്കെ തരുന്ന ഒരു നല്ല പാട്ടാണ്. ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും എന്തായാലും ഈ ചിങ്ങം ഡ്രിപ്പ് എന്നാണ് എല്ലാവരുടെയും ഒരു കമന്റ്സ് ഇതിന്റെ പാട്ടിന്റെ താഴെ. അപ്പം ഈ ഓണത്തിന് നിങ്ങളുടെ റീൽസിനും സെലിബ്രേഷനും ചൂട് വയ്ക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ട്രാക്ക് ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കേട്ട് നോക്കിയാലോ. നിങ്ങളെ കേൾപ്പിക്കാതെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവോ അല്ലേ. ഓക്കെ, എൻജോയ് ദി സോങ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528 03 1100. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: സർക്കാർ വഴങ്ങുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയും. കേരളയല്ല ഇനി കേരളം, പെരുമാറ്റ ബിൽ അവതരിപ്പിച്ച ലോക്സഭ. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ, നീണ്ടകരയിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വന്ദേമാതൃത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. കപ്പലുകൾക്ക് നേരെ ആക്രമണം ആപലപിച്ച് യു എ ഇറാനുമായി കരാറിലെത്താൻ യു എസ് നീക്കമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേമാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും, അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാർ പ്രതികരിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 4 സർക്കാർ സർക്കുലർ പുറത്തിറക്കിയത്. 2 കഴിഞ്ഞാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന നിർദ്ദേശമുള്ള കത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് അയച്ചത്. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായി. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ BJP പൂർണ്ണമായും കീഴ്പ്പെട്ടതായി CPM ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്ദേമാതരം വിവാദം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ MLA പി എം മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തമിഴ് തായ്വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനും മുകളിലാണ് തമിഴ് തായ്വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ്വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്ന് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം. മുഖ്യമന്ത്രി VD സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തിരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും സന്ദർശിച്ചു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രിയും പ്രതികരിച്ചു. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11 തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനുവേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. അർജുൻ അയങ്കിയുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധന. കണ്ണൂർ സൈബർ പോലീസാണ് പരിശോധന നടത്തുന്നത്. മൊബൈൽ ഫോൺ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. അർജുൻ അയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളും. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാബാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ചു കൊല്ലുമായിരുന്നുവെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് സമരം ചെയ്തതെന്നുമായിരുന്നു RSS അനുഭാവി മോഹൻദാസിന്റെ പ്രസ്താവന. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമെന്ന് BJP. പ്രളയ ദുരിതാശ്വാസ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണോ ഈ അറസ്റ്റെന്ന് BJP കേരളം ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിൽ എത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് അമിത്ഷാ സഭയിൽ ഹാജരാകാതിരിക്കുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതേ തുടർന്ന് സ്പീക്കർ ഏറെ നേരം സഭ നിർത്തിവച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. അതിനിടെ നീറ്റ് പരീക്ഷാക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന കാഴ്ചയാണുണ്ടായത്. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്തത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗമാണ് പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമെന്ന് മാറ്റപ്പെടും. സഹകരണ ഭേദഗതി ബില്ലും കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത് പ്രതി ആദർശാണ് ചെന്നൈ വിമാനത്താവളത്തിൽ പിടിയിലായത്. പിഎം ശ്രീ പദ്ധതിയിൽ യുഡിഎഫ് യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുത്തബ ഖാംനിയെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ്

0: വ്യാപാര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാവുന്ന നിയമമായിരിക്കും ഇത്. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൗജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച UAE. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൗജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 31%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ ഈ പാട്ട് കേട്ടില്ലേ, ഗാന്ധി ടോക്സ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. യദു കൃഷ്ണൻ ആൻഡ് ശിവാംഗിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ ഹിന്ദി നമുക്ക് ശ്രേയ ഘോഷലാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്. എനിവേ, രണ്ടും ഒരു രക്ഷയില്ല, നല്ല പാട്ടാണ്. ശിവാംഗിയുടെ വോയിസ്, ശിവാംഗി നേരെ സംസാരിക്കുന്നതും പാട്ടിൽ വരുമ്പോഴും ഉള്ള ആ ഡിഫറൻസ് അല്ലേ. ഈ പാട്ട് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു രസമാണ് കേട്ടോണ്ടിരിക്കാൻ. അതുമാത്രമല്ല, ഈ പാട്ട് നല്ല ശിവാംഗി പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും. എനിവേ, എന്തായാലും നമ്മൾ ഒരു ട്രാവൽ അപ്ഡേറ്റിലേക്ക് പോവാണ്. ഉച്ച നേരം ആയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോയിക്കൂടെ ചോദിക്കാം. അല്ല, ഈ സമയം നല്ല വിശപ്പില്ലേ, എന്നാൽ പിന്നെ പോയി ചോറൊക്കെ കഴിച്ചുകൂടെയും ചോദിക്കാം. പക്ഷെ നമ്മൾ നേരെ പോകുന്ന ഈ സമയത്ത് വിശപ്പാണെങ്കിലും വിശപ്പില്ലെങ്കിലും നമ്മൾ നേരെ ട്രാവലൊക്കെ ചെയ്തിങ്ങനെ പോകുന്ന ഒരു മൂഡിലാണ് അല്ലേ. യെസ്, എന്തായാലും നമ്മളിൽ പല ആൾക്കാരും ഈ യൂറോപ്പിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ ഈ പാരീസും ലണ്ടനും ഒക്കെയാണ് ആദ്യം ചിന്തിക്കാറ്. മനസ്സിലേക്ക് വരുന്നത് അതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്കും ഡീപ്പായിട്ട് ഇങ്ങനെ ആൾക്കാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് നാളത്തെ പ്ലാനുകളിലൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഇഷ്ടമുള്ളൊരു സ്ഥലം നേരത്തെ സെർച്ച് ചെയ്ത് വെച്ച് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലാണ്ടൊരു യൂറോപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. എന്നാൽ ചരിത്രവും മോഡേൺ ആർക്കിടെക്ചറും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന നെതർലൻഡ്സിലെ റോട്ടർഡാം നഗരത്തിലേക്ക് ചെന്നാൽ, അവിടെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടേക്ക് ചെന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാഴ്ചയുണ്ട് കേട്ടോ. അതാണ് ആ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആകാശ ഗോപുരങ്ങളിലൊന്നായിട്ടുള്ള യൂറോമാസ്റ്റ് ടവർ എന്ന് പറയുന്നത്. ഏകദേശം 65 വർഷത്തിലധികം പഴക്കമുള്ള 185 മീറ്റർ ഉയരമുള്ള ഈ എന്താ പറയുക, ആന വലിപ്പമുള്ള അല്ലെങ്കിൽ ഭീമാകാരമായിട്ടുള്ള ഗോപുരം വലിയൊരു റിനോവേഷന് ശേഷം ഇപ്പോൾ ഭയങ്കര എല്ലാവർക്കും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഈ ഗോപുരങ്ങളുടെ മുകളിൽ കയറി കാഴ്ചകൾ കാണാറാണല്ലോ പതിവ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ യൂറോമാസ്റ്റ് നമ്മളെ തുടക്കം മുതലേ എന്റർടൈൻ ചെയ്യിക്കും. എങ്ങനെയാണോ, ഗോപുരത്തിന് മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ റോട്ടർഡാം നഗരത്തിന്റെ 800 വർഷത്തെ കഥകളും അവിടുത്തെ ആ ഒരു ഹിസ്റ്ററിയും അല്ലെങ്കിൽ ആ ദൃശ്യ ശ്രാവ്യ സാങ്കേതിക വിദ്യയിലൂടെ അനുഭവവേദ്യമാക്കുന്ന ദ റൈസ് ഓഫ് റോട്ടർഡാം എന്ന ഒരു അടിപൊളി മൾട്ടിമീഡിയ പ്രോജക്ട് അവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഒരു യൂറോസ്കോപ്പ് എന്ന് പറയുന്നത്. കാരണം നഗരത്തിന്റെ 360 ഡിഗ്രി പനാറോമിക് വ്യൂ തരുന്ന അല്ലെങ്കിൽ കറങ്ങുന്ന ഒരു ഗ്ലാസ് എലവേറ്ററാണ് ഈ ഒരു സംഭവം, നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു എന്താ പറയുക മൾട്ടിമീഡിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ പ്രത്യേക മൾട്ടിമീഡിയ എഫക്ട്സും സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് സ്മാർട്ട് ഗ്ലാസ് ഫ്ലോറും ഒക്കെ ആയിട്ട് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് അവിടെ വിസിറ്റേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, 100 മീറ്റർ ഉയരത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. രാത്രി സമയങ്ങളിൽ ആ സിറ്റിയുടെ ഭംഗി കണ്ടുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റിയ ലക്ഷറി സ്വീറ്റ്സും ഒക്കെ ഈ ഒരു ഗോപുരത്തിൽ തന്നെയാണുള്ളത്. ഇനി കുറച്ച് സാഹസികത ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്സീലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേൺ ഡിസൈനിങ്ങിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ എന്താ ഒരു സംയോജനമാണ് ഈ ഒരു പുതിയ യൂറോമാസ്റ്റ് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ സ്ഥലം ചേർത്ത് വയ്ക്കുക, നെതർലൻഡ്സിലെ റോട്ടർഡാമിലുള്ള പുതിയ യൂറോമാസ്റ്റ് ടവർ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചുമ്മാ ചാടി ഇറങ്ങുന്നത് കൊണ്ട് അർത്ഥമില്ല അല്ലേ. ഏത് സ്ഥലമാണെങ്കിലും ശരി, അവിടുത്തെക്കുറിച്ച് ഒരു ഹിസ്റ്ററിയൊക്കെ ഒന്ന് നോക്കി വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ സെലക്ട് ചെയ്ത് അവിടുത്തെ ഒരു ഗൈഡിനെയൊക്കെ സെറ്റ് ചെയ്ത് പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അല്ലേ. യെസ്, എന്തായാലും കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ സോല സഫാരി ടൂറിനെ കുറിച്ചായിരുന്നു അല്ലേ. അതിൽ വിജയിയായത് മിസ്റ്റർ മനോരമയായിരുന്നു. എന്തായാലും ആൾ പോയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ നിങ്ങളെയും കൂടെ ആ വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. നല്ല രസമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിന് ഒരുപാട് നന്ദിയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എനിവേ, എന്തായാലും പോയ ട്രിപ്പിലുള്ള എല്ലാവരും ചേർന്ന് നമ്മുടെ ഹോമിന് ഒരു നല്ല ആശംസയൊക്കെ അറിയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട്. എനിവേ നോക്കട്ടെ, ഏറ്റവും അടുത്ത സമയം തന്നെ നിങ്ങളെയും കൂടെ ഞാനത് കാണിക്കാനായിട്ടൊരു ട്രൈ നടത്തുന്നതായിരിക്കും. എനിവേ, എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു നല്ല പാട്ടിലേക്ക് പോവാണ്. എൻജോയ് ദ സോങ്. അതോടൊപ്പം തന്നെ രണ്ട് മൂവിയാണ് അടുത്ത ആഴ്ച റിലീസാവുന്നത്. വിശേഷങ്ങളെല്ലാം അടുത്ത പാട്ടിന് ശേഷം നിങ്ങളോട് പറയുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Mid Morning with Nitya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്, ഹോം 92.2 FM. ഇപ്പൊ എനിക്കൊരു ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നിരുന്നു കേട്ടോ, ഞാനത് നോക്കിയിരുന്നു. നമ്മൾ ഇന്ന് ഓണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ വൈശാഖ് ചെങ്ങന്നൂരാണ് ഈ മെസ്സേജ് അയച്ചത്. ആ നിത്യ, നമ്മുടെ കുട്ടിക്കാലത്ത് തിരുവോണ നാളിലെ രാവിലെ ദൂരദർശനിൽ ചിത്രചേച്ചി പാടുന്നൊരു ലളിതഗാനം ഉണ്ടാവുമല്ലോ, അത് ഏതാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഓണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാ മറക്കുക, ഞാനെൻ്റെ സ്കൂളിലും അതുപോലെ കോളേജിലില്ല, സ്കൂളിലും മിക്കവാറും എൻ്റെ ലളിതഗാന മത്സരങ്ങളിൽ ഞാൻ എടുത്തിരുന്ന പാട്ടുകളിൽ ഒന്നാണിത്. പിന്നെ വേറെ മയങ്ങിപ്പോയി എന്നൊരു പാട്ട്, അങ്ങനെ തുടങ്ങി വേറെ ഒരുപാട് പാട്ടുകളുണ്ട്, ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടോ. പിന്നെ അതിലൊക്കെ എനിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഈ മത്സരങ്ങളിലില്ലെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ നാട്ടില് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും ഓണത്തിനൊക്കെ. അപ്പൊ ചെറുപ്പത്തിൽ ഒരു 10-ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സമയങ്ങളിൽ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മിക്കവാറും എടുത്തിട്ട് അലക്കുന്ന പാട്ട് ഇതാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. ശരിക്കും ഇതിന്റെ മ്യൂസിക് പറഞ്ഞിരിക്കുന്നത് ജെ എം ജയചന്ദ്രനാണ്, ഗിരീഷ് പുത്തുഞ്ഞിരിയുടെ വരികളാണ് കേട്ടോ. ചിത്രശേഷി പാട്ട് പാടി, ദൂരദർശൻ പാട്ടുകൾ എന്നുള്ള ജോണറിലാണ് ഈ പാട്ടുകൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടിയോടു

0: എന്റെ ദൈവം, എനിക്കിത് മറക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം നല്ല ഓർമ്മകളായിരുന്നു ഈ പാട്ട് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എനിവേ, നമ്മളത് നാട്ടിലാണെങ്കിലും ശരി, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു പാട്ടാണ് തീർച്ചയായിട്ടും. ശരി, ഇതൊക്കെ പോട്ടെ, ഈ പാട്ട് ഓർമ്മിച്ചതിന് നന്ദിയുണ്ട് വൈശാഖ്. നമ്മൾ മലയാളികളെ ഏതൊരു ബേക്കറിയിൽ കാലൂത്തിയാലും ആദ്യം കണ്ടുപോകുന്നൊരു എവർഗ്രീൻ സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഫ്സ് ആയിരിക്കും അല്ലേ? പക്ഷെ എൻ്റെ കണ്ടു പോകാറില്ല, എനിക്ക് ഭയങ്കര കൊതിയാണ്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ലിപ്സ്റ്റിക്ക് പോകുന്നു പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ ഞാൻ ഈ സാധനത്തിൽ തൊടാറേ ഇല്ല, ബിക്കോസ് നമ്മുടെ മുഖത്തൊക്കെ പറ്റുന്നു. എൻ്റെ കൂട്ടുകാരികളെല്ലാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ആർത്തിയോടെ കഴിക്കുമ്പോൾ ഞാൻ നോക്കി വെള്ളമിറക്കിയിരിക്കുന്നതല്ലാണ്ട് നോ വേ മാൻ, ഞാൻ കഴിക്കാറേ ഇല്ല. അതിപ്പോൾ മുട്ട പപ്സ് ആണെങ്കിലും ശരി, ചിക്കൻ പപ്സ് ആണെങ്കിലും ശരി, ഇനി സ്വീറ്റുള്ള പപ്സ് ആണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ കഴിക്കാറില്ല. ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കഴിക്കാറില്ല. ശരി, എന്തായാലും നമ്മുടെ സ്വന്തം എഗ് പഫ്സിനെ കുറിച്ച് തന്നെ പറഞ്ഞു വരുന്നു. ചൂടോടെ പറയുമ്പോൾ തന്നെ കൊതി വരുന്നു. ആ മുരിഞ്ഞ പഫ് പേസ്ട്രി കടിച്ചെടുത്ത് അതിനുള്ളിലെ മസാലയും മുട്ടയും ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു സുഖം, അത് വേറൊന്ന് തന്നെയല്ലേ? പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇത്രയും പ്രിയപ്പെട്ട ഈ എഗ് പഫ് എന്ന ഈ സാധനം ആരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന്, അല്ലെങ്കിൽ എന്നു മുതലാണിത് നമ്മുടെ നാട്ടിലെത്തിയെന്ന്? ആ രസകരമായ ചരിത്രം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങ് 1939 ഗായ്സ്. തലശ്ശേരിയിൽ നിന്ന് 4 എന്താ പറയുക ബ്രദേഴ്സ്, എം പി കരുണാകരൻ, എം പി അച്യുതൻ, എം പി കുമാരൻ, എം പി ബാലകൃഷ്ണൻ, ഇവർ ഒരൊറ്റ ഡ്രീമുമായിട്ട് കൊച്ചിയിലെത്തി കേട്ടോ. അങ്ങനെയാണ് കൊച്ചിയിലെ കാനൻ ഷെഡ് റോഡിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന വിഖ്യാതമായിട്ടുള്ള കൊച്ചിൻ ബേക്കറി ജന്മമെടുക്കുന്നത്. അപ്പോൾ മാമ്പള്ളി പാരമ്പര്യത്തിൽ നിന്ന് ബേക്കിംഗ് സ്കിൽസ് സ്വന്തമാക്കിയിട്ടുള്ള ഇവർ നാലുപേരും ഈ ഒരു കുഞ്ഞു ബേക്കറിയില്ലേ അവിടെ, പിന്നീട് അത് കൊച്ചിയുടെ ഫുഡ് കൾച്ചറിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി. സാഹിത്യകാരൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൻ്റെ പുസ്തകങ്ങൾ വിൽക്കാൻ ഈ ബേക്കറിൽ ഒരു ഷെൽഫ് പോലും ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് കൗതുകമുള്ള കഥകൾ. അപ്പോൾ ഈ കൊച്ചിൻ ബേക്കറിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ കൊച്ചി രാജകുടുംബവും മൗണ്ട് ബാറ്റൻ പ്രഭുവും ഒക്കെ ഇവരുടെ ക്രൂഡോ ബ്രെഡിൻ്റെയും പേസ്ട്രികളുടെയൊക്കെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു എഗ് പഫിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1960 യൂറോപ്യൻ ബേക്കറി സ്റ്റൈലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മീറ്റ് പഫ്സ് ആയിരുന്നു ആ ബേക്കറികളിൽ തരംഗമായിരുന്നത്. പിന്നെ 1970 തുടക്കത്തിൽ അല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആ ബേക്കറിയുടെ അടുക്കളയിൽ നടന്നു കേട്ടോ. ഇറച്ചിക്ക് പകരം വേവിച്ച മുട്ടയും മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു എക്സ്പെരിമെൻ്റ് വൺ ഹിറ്റായി മാറി ഗായ്സ്. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം എഗ് പഫ്സ് ഉണ്ടാവുന്നത്. അന്ന് ഒരു ബേക്കറിയിലെ ചെറിയൊരു കിച്ചൺ എക്സ്പെരിമെൻ്റായി തുടങ്ങിയ ആ രുചി വളരെ പെട്ടെന്ന് നമ്മുടെ കേരളക്കരി ആകെ തരംഗമായി പടർന്നു. ഇന്ന് കൗണ്ടറിൽ ചൂടോടെ വെക്കുന്ന മുട്ട പഫ്സ് ഇല്ലാത്ത ഒരു കേരള ബേക്കറി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇവിടെ പറ്റുമോ? നെവർ എവർ. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ ബേക്കറിയിൽ കയറി ആ ഒരു എവർഗ്രീൻ എഗ് പഫ് ഓർഡർ ചെയ്യുമ്പോൾ ഓർക്കുക, അതിന് പിന്നിൽ കൊച്ചിൻ ബേക്കറിയുടെ 8 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു വലിയ ഹെറിറ്റേജ് സ്റ്റോറി ഉണ്ടെന്ന്. അപ്പോൾ ഈ സ്റ്റോറിയും കേട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നവർ, ഇപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് എഗ് പഫ്സ് കഴിക്കുന്നവർ എന്നോട് പറയണം കേട്ടോ. മെസ്സേജ് അയക്കണേ 0585829200 എന്ന നമ്പറിലേക്ക്. നമ്മൾ ഒരുമിച്ചൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലേക്കും അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ അറിഞ്ഞാൽ ഞാനും വൈകുന്നേരത്ത് മാക്സിമം ലിപ്സ്റ്റിക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനും ഒരു എഗ് പഫ് കഴിക്കാൻ റെഡിയാണ്. ഓക്കെ, മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴല്ലേ എനിക്കൊരു കൂട്ടുണ്ടെന്ന് തോന്നുന്നത്. സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാവരും അയക്കുമെന്നറിയാം, പക്ഷേ ഈ പാവം നിത്യ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയൂല അല്ലേ, ചുമ്മാ പറഞ്ഞ. ഓക്കെ, എഗ് പഫ്സ് ഇഷ്ടമുള്ളവർക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും രസകരമായിട്ടുള്ള കഥകളുള്ളവർക്കും കൗതുകപരമായിട്ട് അത് ഒന്ന് പറയണം എന്നുള്ളവർക്കും ഒക്കെ മെസ്സേജ് അയക്കാം കേട്ടോ. കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM ആണ്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിനായിട്ട് ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാം. പ്രധാന ഹൈവേസ് വഴിയുള്ള യാത്ര മൊത്തത്തിൽ സ്മൂത്ത് ആണെങ്കിലും വ്യാവസായിക മേഖലകളിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റുകളിലേക്ക് തിരിയുമ്പോൾ ചിലയിടങ്ങളിൽ അത്യാവശ്യം നല്ല വാഹനങ്ങളുടെ തിരക്ക് കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് ഹെവി ട്രാഫിക് ഉള്ള ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അൽക്കൈൽ റോഡ് വഴി അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഏരിയ 2 എൻ്റർ ചെയ്യുന്ന ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഷേഖ് സായദ് റോഡ് വഴിയും E311 വഴിയും ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയ 1 ഭാഗത്തേക്ക് തിരിയുന്നവർക്ക് ചെറിയ ഡിലേ പ്രതീക്ഷിക്കാം. അതുപോലെ റാസൽഖോർ റോഡ് ഉപയോഗിച്ച് റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ 3 എൻ്റർ ചെയ്യുന്ന റൂട്ടുകളിലും അത്യാവശ്യം ട്രാഫിക് സ്ലോ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ മാപ്പൊക്കെ നോക്കി അനുയോജ്യമായിട്ടുള്ള ആൾട്ടർനേറ്റ് റൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ സഹായിക്കും. എല്ലാവരും സ്പീഡ് ലിമിറ്റ് പാലിച്ചുകൊണ്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഞാൻ കൂടെ തന്നെ ഉണ്ട്. മിഡ് മോർണിംഗ് വിത്ത് നിത്യൽ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
6: വലിയൊരു ഓണാഘോഷം September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
5: For details, call 050-426-0948.

0: Mid Morning with Nitya.
1: പാട്ടിന് പാട്ടായി. ഇനിയിപ്പോ നിങ്ങളുടെ ചുണ്ടത്തൊക്കെ ഈ ഒരു നമ്മുടെ വരികൾ, ഹോമിന്റെ ജിംഗിളിന്റെ വരികൾ ഇങ്ങനെ തുള്ളിക്കളിക്കട്ടെ, തത്തിക്കളിക്കട്ടെ. യെസ്. അപ്പൊ നമ്മൾ നേരത്തെ ഓണത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഓണത്തെ കുറിച്ച് മാത്രമല്ല, സോറി, പഫ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോ നമ്മുടെ നിർമ്മൽ പറഞ്ഞേക്ക, നിത്യ പ്ലസ് ടു കാലത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആള് മിക്കവാറും അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് എഗ് പഫ്സും സമൂസയും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കായിരുന്നു. അങ്ങനെ ആ ബേക്കറിയിലെ ചേട്ടനോട് നല്ല കമ്പനിയായി. പിന്നെ ആൾക്ക് അവിടെ തന്നെ ഒരു സീറ്റ് കൊടുത്തു കേട്ടോ. വേറെ സ്കൂളിൽ ആരും അവിടെ ഇരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ചെറിയ കടയാണെങ്കിലും ആ സീറ്റ് നിർമ്മലുള്ളതായിരുന്നു. അതിപ്പോ കഴിക്കാൻ മാത്രമല്ല, സ്കൂൾ വിട്ട് കുറച്ചു നേരം വായി നോക്കാനാണെങ്കിലും ഓണിയർ എന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. രസല്ലേ ആ ഓർമ്മകൾ. നമുക്ക് എല്ലാവർക്കും പഫ്സിന്റെ ഓർമ്മകൾ നേരെ കോളേജും പ്ലസ് ടു കാലം ഒക്കെ തന്നെയാണ്. അതിലും ഇപ്പൊ ഫിഫ്ത്ത് ടു ടെൻത്ത് വരെ എന്നൊക്കെ പറഞ്ഞാൽ അടിയും ബഹളവും പഠിത്തവും ട്യൂഷന് പോക്കും ഒക്കെ ആയിരിക്കും. പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത്. സോ ആ ഒരു ടൈമിൽ ഓഫ്കോഴ്സ് എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ, അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ വേറെ ആരാണ് ഒരാളോട് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. യെസ്, ഷഹീർ പറഞ്ഞേക്കുന്നത് പഫ്സ് ഇഷ്ടമാണ്, ബട്ട് കഴിച്ച മുഖത്താവും. അതാ ഒരു വിഷമം എന്റെ കൂട്ടുകാരൻ കേട്ടോ. ഞാനും മുഖത്ത് പറ്റുമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. പറയുമ്പോ തന്നെ നല്ല മുരിഞ്ഞ പഫ്സിന്റെ മണം അടിക്കുന്നു. നമ്മുടെ യു എയിൽ എവിടെയായിരിക്കും അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മണവും ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കാൻ പറ്റുന്ന നല്ല പഫ്സ് കിട്ടുന്ന ഈ യമണ്ടൻ പഫ്സ് ഒന്നും എനിക്കിഷ്ടമല്ല. വളരെ ചെറുത്, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന, നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന പഫ്സ് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ, കഴിക്കാൻ പറ്റും. ശരി, ഞാൻ ഇത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം, ഓഗസ്റ്റ് 16 എന്ന് പറയുന്നത് ഈ യു എയുടെ ഫോർമേഷനിൽ അല്ലെങ്കിൽ യു എയുടെ വളർച്ചയിൽ കൂടെ നിന്ന വ്യക്തികൾക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഡേ ആണ്. സോ കടക്ക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM ചേർന്ന് അവർക്ക് വേണ്ടി ഒരു സ്നേഹ സദ്യ ഒരുക്കുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അത്തരത്തിൽ ഈ നാടിൽ, ഈ നാടിന് വേണ്ടി, ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഈ നാടിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അവർ ഈ നാടിന് വേണ്ടി വിയർപ്പും ഈ പറഞ്ഞ പോലെ രക്തവും ഒഴുക്കി അത്ര സ്നേഹത്തോടെ അത്ര കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായും ഞങ്ങൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളും അതിൻ്റെ ഭാഗമാകുക. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചതിന് ശേഷം കടക്ക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM ചേർന്ന് 16-ാം തീയതി ഒരു സ്നേഹ സദ്യ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അവിടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാനുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, അവരുടെ പേര് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുക ഈ ഒരു പരിപാടിയിലേക്ക്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓണസദ്യ നിങ്ങൾ ആരുടെ പേരാണോ നോമിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേരും മൊബൈൽ നമ്പറും ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു തരിക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹം എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. സ്നേഹമല്ലേ മറ്റൊന്നുമല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പം യുഎയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെ ഇന്ത്യക്ക് വേണ്ടിയിട്ടോ ചേർത്ത് നിർത്താനുള്ളതല്ല, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാനുള്ളതാണ്. ഇതല്ലാതെ ഈ നാടിൻ്റെ, ഈ നാട്ടിൽ ഓരോ കെട്ടിടങ്ങളും ഉയർന്നു പോകുന്നതിന് മുന്നിൽ അല്ലെങ്കിൽ ഈ നാടിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് മലയാളികൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു നേരം സന്തോഷമായിട്ടിരിക്കാൻ, അവർക്ക് ഒരിക്കൽ പോലും ഓണം ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ പറ്റാത്തവരുണ്ടാകാം, ഈ വർഷം ഓണം ആഘോഷിക്കാൻ പോകാൻ പറ്റാത്തവരുണ്ടാകാം. കഷ്ടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ. അതെന്തായാലും കളഞ്ഞു കുളിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച് അതിൻ്റെ ഭാഗമാകാം. അപ്പോൾ എനിക്ക് സമയമില്ലല്ലോ, ഒരു വലിയ വിശേഷം പറയാനുണ്ടായിരുന്നു, ഒരു ചായ വിശേഷം. പഫ്സ് കഴിഞ്ഞാൽ പിന്നെ ചായയല്ലേ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നാളെ പറയാം അല്ലേ. ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മിസ്സാവും. യെസ്, അപ്പം നാളെ എന്നോട് ചോദിക്കണം, നിത്യ ഇന്നലെ പറയാൻ വെച്ചിരുന്ന ചായ വിശേഷം എന്താണെന്നുള്ളത്. ഒരു ഭയങ്കര അടിപൊളി വിശേഷമാണ്, അതെന്തായാലും ഞാൻ പറയുന്നതായിരിക്കും നാളെ ആവട്ടെ. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കാം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അതോടൊപ്പം തന്നെ കടക്ക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM ചേർന്ന് നടത്തുന്ന ഈ സ്നേഹസദ്യയുടെ ഭാഗമാകാൻ ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരുടെ പേര് ഞങ്ങൾക്ക് അയച്ചൊരു. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും അതുപോലുള്ള നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന സ്നേഹസദ്യ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പാട്ടിലേക്ക് പോകുമ്പോൾ, എവർഗ്രീൻ ഹിറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത മണിക്കൂർ മലയാളി ഡായാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഫോൺ നമ്പർ അറിയാലോ, 0585829220. അപ്പം ഞാൻ ടാറ്റ ബൈ ബൈ ഫ്രം ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നിന്നും.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ. നീന്തകരയിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വന്ദേ മാതൃത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. വിദ്യാർത്ഥികളുടെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തിവീശി, ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്തിയില്ല അമിത്ഷാ. പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. വന്ദേ മാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കും. അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ ബിജെപിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടതായി സിപിഎം ആരോപിച്ചിട്ടുണ്ട്. വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന ലോക്ഭവന്റെ വിശദീകരണത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, ലോക്ഭവന്റെ നിലപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഷംസുദ്ദീൻ. അതേസമയം വന്ദേ മാതരം വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം. മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13 പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശ് ചെന്നൈ വിമാനത്താവളത്തിലാണ് അറസ്റ്റിലായത്. PM ശ്രീ പദ്ധതിയിൽ UDF യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച UAE. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് UAE കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച UAE. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
1: 34%. ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നല്ലൊരു സുന്ദരി പാട്ട്, നല്ലൊരു ചക്രപാട്ട്. ഈ പാട്ട് നല്ല സുന്ദരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചില പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ പറയാൻ തോന്നും, നല്ല സുന്ദരി പാട്ട്, ചക്രപാട്ട്, സുന്ദരൻ പാട്ട് എന്നും നമുക്ക് പറയാമല്ലോ. ആ അപ്പം അങ്ങനെ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി. ശ്രീശ്രീ എന്ന നമ്മുടെ ഡി ക്യുവിൻ്റെ ഏറ്റവും പുതിയ സിനിമയിലെ പാട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. കയറി വാടാ മക്കളെ, കയറി വാ, ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഈ സമയം ഇവിടെ ഷീബയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 4 മണിവരെ നല്ല പാട്ട്, അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ അത് ഏതൊക്കെയാണെന്ന് പറയണം. പുതിയതും പഴയതുമായ പാട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ, ആ ഈ വെയിലത്തും വാടാത്ത ആ പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് സാറേ നമുക്ക് വേണ്ടത്. അങ്ങനെ നല്ലൊരു ചെറിയ ചിരിയോടെ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും മുഖത്ത് ചിരി വന്ന എല്ലാ സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഈ വെയിലൊന്നും നമ്മളെ തളർത്തില്ല അല്ലേ. അപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജി വരും. അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും, നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, മക്കളോ അമ്മയോ അച്ഛനോ അല്ലേ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ, ഒന്ന് ചെറിയൊരു കാര്യമായിരിക്കും, ആ നിൻ്റെ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ ആ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഓഫീസിലേക്ക് കയറി വന്നത്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ് അല്ലേ. ആ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരും. ഏതൊക്കെയാണ് പാട്ടുകൾ എന്നുള്ള കാര്യമൊക്കെ പറയുക. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും സംസാരിക്കാനായിട്ട് ഒരുമിക്കുന്നത്. അപ്പോൾ ആ സമയം നിങ്ങളെല്ലാവരും ചോദിക്കും വീക്കെൻഡിന് എന്തൊക്കെയായിരുന്നു പ്ലാൻ എന്ന്. ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നായിരുന്നു നമ്മുടെ ഹോം FM-ൻ്റെ ഹോം തിയേറ്ററിൽ തുടക്കം എന്നുള്ള മൂവി കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ

ആണ് ആ ഒരു സിനിമ കണ്ടത്. നല്ല സിനിമയാണ്. ഇപ്പോൾ കാണാൻ ഇത് ഈ ഒരു രണ്ട് ദിവസത്തിൽ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ. നമ്മുടെ ഫാമിലിയോടൊപ്പം ഇരുന്ന് പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടും. മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സമയം പാഴാക്കാതെ തന്നെ അത് പഠിക്കാനുള്ള ആഗ്രഹം വരും. ചിലപ്പോൾ പാരൻസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കുക ഈ ഒരു വെക്കേഷൻ സമയം. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഇപ്പോൾ 31st നമുക്ക് സ്കൂളൊക്കെ തുറക്കുമെങ്കിലും ആ ഒരു കുറച്ച് സമയത്ത് തന്നെ ചിലപ്പം നിങ്ങൾക്കിങ്ങനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ മാർഷൽ ആർട്സ് കുട്ടികളെ പഠിപ്പിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാൻ ഈ ഒരു സിനിമ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കാണുക കേട്ടോ, നല്ല സിനിമയാണ് തുടക്കം എന്നുള്ള സിനിമ. അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നല്ലൊരു വീക്കെൻഡായിരുന്നു, അങ്ങനെ അങ്ങ് പോയി. നിങ്ങൾക്കും എല്ലാവർക്കും നല്ല വീക്കെൻഡായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ബദ്ലഹം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വീക്കെൻഡിൽ നമുക്ക് ബദ്ലഹം കുടുംബ യൂണിറ്റ് എന്നുള്ള മൂവി കാണാനുള്ള അവസരവും വരും ഹോം തിയേറ്ററിൽ. നാളെ മുതൽ ടിക്കറ്റ് തരാം, ഇന്ന് തരുന്നില്ലേ. August 21st ആണ് മൂവി റിലീസ്. അപ്പം നാളെ മുതൽ നമുക്കതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ റെഡി വെക്കാം. അപ്പം അടുത്ത് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നതും ബദ്ലഹം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്, കേട്ടിട്ട് വരാം. മാന്ത്രികം മാന്ത്രിക

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു ഖലീഫ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: നമ്മുടെ സുദീപാണ് ഇന്ന് സുമതി വളവിലെ ഈ പാട്ട് നിന്നോട് പറയുവാന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. അപ്പൊ തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം പ്ലേ ചെയ്ത് കൊടുത്തു. കാരണം സുദീപ് പറഞ്ഞിട്ടുണ്ട് മലയാളിയുടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഷീബ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചിരിയും കൂടെ വരുമെന്ന്, അതിന്റെ സന്തോഷത്തിലാണിന്ന് പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സുദീപ്, ഒത്തിരി സന്തോഷം. നല്ല വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പാട്ട് കേട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാനിങ്ങനെ പ്ലേ ചെയ്ത് തരും. പ്ലേ ചെയ്യുമ്പോൾ സന്തോഷമായിരിക്കും, പ്ലേ ചെയ്യാതിരിക്കുമ്പോൾ സങ്കടം വരും, അത് എനിക്കറിയാം. സങ്കടമുള്ള പാട്ട് ചോദിച്ചാൽ ഞാൻ പ്ലേ ചെയ്യൂല കേട്ടോ. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് മെസ്സേജ് ഉണ്ട്, പറഞ്ഞോട്ടെ. നമ്മുടെ VGS നായറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. തുടക്കം കാണാനായിട്ട് എന്നെ കൂട്ടിയില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും കൂട്ടാൻ പറ്റില്ല VGS നായർ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത മൂവിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞ് ഹായ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പേരെനിക്ക് അറിഞ്ഞൂടാ. 9113 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാനും തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബയുടെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മുഹമ്മദ് റാഫി, നമസ്കാരം, സുഖാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം റാഫി, സുഖമാണ്. പിന്നെ നമ്മുടെ നിർമ്മലിന്റെ മെസ്സേജ്, ഇന്നലെ എന്റെ ബിഗ് ബ്രദർ നവീൻ റോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹം തിരിച്ച് US പോയി ഇന്നലെ തന്നെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ബർത്ത്ഡേ ദുബായിലും US ഒക്കെ ആഘോഷിക്കാൻ പറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും താങ്കളുടെ ബിഗ് ബ്രദർ നവീൻ ബ്രോയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും വൈകിയിട്ടാണെങ്കിലും നമ്മൾ അറിയിക്കുകയാണ്. നിർമ്മലിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ വകയായിട്ടും, പിന്നെ നമ്മുടെ കേട്ടോ, നമ്മുടെ HOME FM വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. മാഹിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തുടക്കം സൂപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഹിൻ നമ്മുടെ കൂടെയാണോ വന്നത് മൂവി കാണാനായിട്ട്? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഒത്തിരി സന്തോഷം, നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചതിൽ ഒരുപാട് സന്തോഷം. ഷഹീർ, ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടോ? ഷഹീറിൻ്റെ മെസ്സേജ് നോക്കിയാൽ അറിയാം കൂടുതലും ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി ഏതിൻ്റെ ടിക്കറ്റാണ്? ഇന്ന് ഞാൻ ഒന്നിൻ്റെ ടിക്കറ്റ് തരുന്നില്ല, പക്ഷെ എൻ്റെ കയ്യിലുണ്ട് ടിക്കറ്റ്. പക്ഷേ നാളെ മുതലാണ്, രണ്ട് പക്ഷേ പറഞ്ഞല്ലേ, സാറില്ല, നാളെ മുതലാണ് നിങ്ങളുടെ മൂവിക്ക് വേണ്ടി, മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റുകൾ തരുന്നത്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ഇല്ല കേട്ടോ. ഇന്ന് പാട്ടും നിങ്ങളുടെ ആശംസകളും മാത്രമാണുള്ളത്. ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്കൊരു തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഇന്ന് ഞാൻ അയ്യലെ പാട്ട്, പൂക്കളെ സെറ്റ് ഹോയ് വിടുങ്കൽ എന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.
1: HOME FM തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, RS ആഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 31st സ്ട്രീറ്റ് ഇൻ അൽനാദ സെക്കൻഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഷെയ്ഖ് സായിദ് സർവീസ് റോഡ് ഇൻ അൽ സഫാ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഡി 89 അൽ മുസല്ല സ്ട്രീറ്റ് ഇൻ അൽ മുറാറ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറി. ABC Cargo and Courier, number one in GCC, TNC applied.

0: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഡെലലു സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ അലീഷ സണ്ണി. അലീഷ സണ്ണിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ പുതുപ്പെണ്ണായ അലീഷ സണ്ണിയുടെ ജന്മദിനമാണെന്ന് നല്ലൊരു പാട്ട് തരണം. ബിനു മാത്യു പരപ്പ കാസർഗോഡാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ബിനു മാത്യു, അപ്പൊ നിങ്ങളുടെ പുതുപ്പെണ്ണ് അലീഷ സണ്ണിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം എന്റെ വക ഈ ഡെലലു സോങ്ങും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. പല നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെ വകയായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു കേട്ടോ. അപ്പൊ കേറിവാടാ മക്കളെ കേറിവാ, ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് സമീറിൻ്റെതാണ്. അപ്പൊ സമീർ പറയാണ് ഇപ്പം നമ്മുടെ ഇന്ന് ഉച്ച മുതൽ നമ്മുടെ ഓണം ജിംഗിളൊക്കെ നിങ്ങളെ കേൾപ്പിച്ചു. അതായത് നമ്മുടെ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ റേഡിയോ ജിംഗിളിൻ്റെ കൂടെ ഒരു ഓണം ഫ്ലേവർ കൂടെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, ശീബ ഒരു ഓണം വന്ന ഫീല്. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരുപാട് കസവ് സാരിയൊക്കെ ഉടുത്ത നമ്മുടെ പെൺകുട്ടികളെയൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടമുല്ല കമ്മലണിഞ്ഞ എന്നുള്ള പാട്ട്, ഈ പറക്കും തളിക എന്നുള്ള സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു ഓണ സീസണാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ആ പണ്ടത്തെ ആ പുളിയലക്കര മുണ്ടും നേരിയതും അല്ലെങ്കിൽ കസവ് സാരിയുടെയൊക്കെ ആ ഒരു സ്റ്റൈലൊക്കെ മാറി ഇപ്പം നമുക്ക് കൂടുതലായിട്ടും വളരെ വ്യത്യസ്തമായിരുന്ന ഫാഷൻ ഡിസൈനിലുള്ള ഡ്രസ്സുകളാണ് എല്ലാവരും ധരിക്കുന്നത്. ഇപ്പം അത് ആണുങ്ങളാണെങ്കിലും ശരി തന്നെയാണ്, പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ശരി തന്നെയാണ്. എല്ലാത്തിലും കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മുണ്ട് ധോത്തിയൊക്കെ പല രീതിയിലാണ് ഇപ്പോൾ ഉടുക്കുന്നത്. നല്ല രസമുണ്ട് ഓരോന്നിൻ്റെ ആ ഒരു രീതിയൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ സ്കേർട്ടും ബ്ലൗസും ആണെങ്കിൽ തന്നെ അതിൽ തയ്ക്കുന്ന ബ്ലൗസ്, പിന്നെ ധാവണി, എല്ലാത്തിനും കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, എല്ലാ വർഷവും പുതിയ പുതിയ ട്രെൻഡിങ്ങിനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാം നമ്മൾ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ UAE-യിലാണെങ്കിലും മറ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ UAE-യിലുള്ളവർക്കൊക്കെ ഉള്ളൊരു സന്തോഷം ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിങ്ങനെ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഓരോ രീതിയിലുള്ള ഡ്രസ്സ് ഇടാം. പിന്നെ കുറേ ആളുകൾ ഇപ്പോഴും പഴയ പോലെ തന്നെ ആ സാരി ഉടുക്കുന്നതിൻ്റെ ഭംഗിയും നിറയെ മുല്ലപ്പൂവൊക്കെ വെക്കുന്നതിൻ്റെ ഭംഗിയൊക്കെ അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അയ്യോ, കുടമുല്ല കമ്മലാണ് ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോയതായിരുന്നു, ആ വഴിക്ക് എന്തെല്ലാം പറഞ്ഞു നോക്കിയേ. നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു, ഡ്യൂട്ടിക്ക് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് കുമാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നവാസ് അജ്മാനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി എവോ ഗ്രീൻ സോങ് കേട്ടിട്ട് വരാം. ആ ഒരു സ്ഥലത്താണ് ഞാൻ നമ്മുടെ കുടമുല്ല കമ്മലണിഞ്ഞു എന്നുള്ള പാട്ട് ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.
1: ഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം, നീന്തകരയിലെത്തി മുഖ്യമന്ത്രി, സന്ദർശനം 11-ാം നാൾ, പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220, മൺഡേ ടു ഫ്രൈഡേ 4-5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: You are listening to Home 92.2 FM. Home is a feeling.
11: Malayalita.
12: കേറിയോടാ മക്കളെ, കേറിയോ?

നെഞ്ചുക്കുള്ളേ നീ താനേ. ഈ പാട്ട് കേൾക്കാനായിട്ടൊന്ന് മെസ്സേജ് അയച്ചത് അരുണാണ്. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക്സ് ഒക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, പ്രത്യേകിച്ചും ചില പാട്ടുകളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന, ഭയങ്കരം എന്ന് ഞാൻ ഭയാനകം എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് സാധാരണ വർത്തമാനത്തിൽ നമ്മൾ ഭയങ്കരം എന്ന് പറയാമല്ലോ. ഒരുപാട് ഇഷ്ടം വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അരുണിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ പറ്റിയതിൻ്റെ സന്തോഷവും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ദേവന കുട്ടിക്ക് ഒരു ബർത്ത്ഡേ വിഷസാണ്. അജ്മാനിൽ നിന്നും എനിക്ക് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദിനേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്, നല്ലൊരു പാട്ടും കൂടെ മോൾക്ക് വേണ്ടിയിട്ട് തരണം അജ്മാനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര് ദേവന ദിനേശ്. ദേവന കുട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ എല്ലാവരുടെ വകയായിട്ടും, അതുപോലെ തന്നെ ദിനേശ് നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും ആശംസകളൊക്കെ അറിയിക്കുന്നു. മോൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എല്ലാ പാട്ടുകളും ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് തന്നെ മോളോട് അന്വേഷണം പറയണം, എല്ലാവരോടും സ്നേഹം പറയുക, അന്വേഷണം പറയുക. റഹീം ഈസ് എ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റഹീം, ഈ വലിയ മെസ്സേജ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ വിശദമായിട്ട് തന്നെ. ഷിബി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷഹീർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, റിജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ മെസ്സേജും ഞാൻ കാണുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും ഹലോ ഹായ് ഒക്കെ പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് ഖലീഫയിലെ പാട്ട്, ഖലീഫയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അസലായവളി എന്നുള്ള പാട്ട്. അപ്പം ഞാനിനി അതാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വാർത്തകളൊക്കെ കഴിഞ്ഞ് വേഗം തിരികെ എത്താം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ. നീണ്ടകരയിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വന്ദേ മാതൃത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. വിദ്യാർത്ഥികളുടെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി, ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്തിയില്ല അമിത്ഷാ, പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. വന്ദേ മാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കും. അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ ബിജെപിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടതായി സിപിഎം ആരോപിച്ചിട്ടുണ്ട്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന ലോക്ഭവന്റെ വിശദീകരണത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ലോക്ഭവന്റെ നിലപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഷംസുദ്ദീൻ. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തുപറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കലക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13 പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശ് ചെന്നൈ വിമാനത്താവളത്തിലാണ് അറസ്റ്റിലായത്. പിഎം ശ്രീ പദ്ധതിയിൽ യുഡിഎഫ് യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന യുഡിഎഫ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച യുഎഇ. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. അടുത്ത വാർത്ത 4 മണിക്ക്.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിലെ പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിലെ പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 46°C, ഹ്യൂമിഡിറ്റി 30%.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You're tuned into Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഞാനീ പാട്ട് ഹിന്ദിയും കൂടെ ഉള്ളത് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ. ഞാൻ പ്ലേ ചെയ്ത് തന്നല്ലോ രാഹുൽ. ഇപ്പോൾ എല്ലാവരുടെ ഒരിടയ്ക്ക് കല്യാണിയും മലയാളം വേർഷൻ മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അംശംസ് ഇന്ന് അംശം സോങ്ങും എന്നോട് ചോദിച്ചിട്ടുണ്ട് വിനോദ്. അപ്പോൾ അംശം സോങ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ശരിക്കും ഈ കല്യാണിയുടെ കാര്യം പറയുമ്പോൾ ആ മലയാളം വേർഷൻ മാത്രമായിരുന്നു ആദ്യം ഇങ്ങനെ കുറേ കാലം ഭയങ്കര ഹിറ്റായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ശ്രേയാ ഘോഷാലിൻ്റെ ആ ഒരു വേർഷനും കൂടെ വന്നപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല കിടിലമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു നമ്മുടെ വീഡിയോ ഒക്കെ വന്ന ശേഷമാണ്, സാനിയ അയ്യപ്പനൊക്കെ വന്ന ഒരു വീഡിയോ കൂടെ വന്ന ശേഷമാണ് ഇത് പിന്നെയും എല്ലാവരുടെ മനസ്സിലേക്കും ഓടിക്കേറിയത് എന്ന്. അപ്പോൾ എന്തായാലും ഒരു കല്യാണി ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എത്ര നാളായി കല്യാണി കേട്ട് തുടങ്ങിയിട്ട് എന്നിട്ടും നമുക്കത് മടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കേട്ട് കേട്ട് പിന്നെയും ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, ഒരു സ്നേഹം തോന്നും, നമുക്ക് കേൾക്കാൻ തോന്നും. അതാണ് ചില പാട്ടുകളുടെ ഒരു മാജിക് എന്ന് പറയുന്നത്, അതാണ്. ഇനി എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും ചില പഴയ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ലല്ലോ, അതുപോലെ തന്നെ ഈ ഒരു പാട്ടും ഇങ്ങനെ ഒരു സ്ഥാനം പിടിച്ച് ഇങ്ങനെ കിടക്കും എന്നാണ് തോന്നുന്നത്. എത്ര എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ കല്യാണി പാട്ടിൻ്റെ യുഗം ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന്. അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ? തുടരും എന്ന ചിത്രത്തിലെ തളിരോമല എന്നുള്ള പാട്ടാണ്. ഈ പാട്ടും ഞാൻ സ്പെഷ്യലായിട്ട് നമ്മുടെ ദേവ്ന കുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് നിഷയാണ് മെസ്സേജ് അയച്ചത്. സുഖമല്ലേ ശിവ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് നിഷ, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നിഷയ്ക്ക് ആ പാട്ടൊന്ന് കേൾക്കണം എന്ന് തോന്നുന്നു. തുടക്കം സിനിമ കണ്ടായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സിനിമ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ വിശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകൾ അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങളോ ചില പാട്ട് കേൾക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓടി വരുവാണെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയച്ചാൽ മതി. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. തുടക്കം

0: You are listening to Malayalida with Sheba.
1: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം നീന്തകരയിലെത്തി മുഖ്യമന്ത്രി. സന്ദർശനം 11-ാം നാൾ. പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.
9: മലയാളിഡ ബ്രോട്ട് ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അങ്ങനെ അംശം പാട്ടും കേട്ട് കഴിഞ്ഞു. കേറി വാടാ മക്കളെ, കേറി വാ, ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഇവിടെ ഷീബയാണുള്ളത്. അപ്പോൾ നമ്മുടെ സുഹായിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുചെമ്പകം എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സുഹൈലെ, കുറച്ചൊന്ന് കാത്തിരിക്കണം, ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഇലിയാസ് ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷീബേച്ചി ഇന്നെൻ്റെ വൈഫ് ഫാത്തിമ റുക്സാനയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷോറായിട്ടും വിഷ് ചെയ്യാം. ഹലോ ഫാത്തിമ റുക്സാന, എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഇലിയാസിൻ്റെ ജന്മദിന ആശംസകളും ഫാത്തിമയ്ക്കായിട്ട് നൽകുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ മലയാളി ഡായിലെ പാട്ടെല്ലാം ഫാത്തിമയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇനി നമുക്കൊരു തമിഴ് പാട്ട് കേൾക്കേണ്ട സമയമാണ്. ഇന്ന് പ്രമോദ് എന്നോടൊരു തമിഴ് പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ കവിതകളാന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്യാം, പ്രമോദിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട്, ഷിബി, അതുപോലെ ഷഹീർ, റഹീം, ഈസ വളരെ സ്നേഹത്തോടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം, നല്ല വാക്കുകൾക്ക് ഒരുപാട് സ്നേഹം സന്തോഷം ഒക്കെ അറിയിക്കുകയാണ്. പിന്നെ റിജിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിരുന്നു, വിനോദ്, ഹായ് വിനോദ്, സുഖം എന്ന് വിശ്വസിക്കുന്നു. രാഹുലിൻ്റെ മെസ്സേജ് ഉണ്ട്, ശ്രീജിത്ത് ഹലോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹായ് എനിക്ക് ഇരുന്നോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ആ ഹായ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കണോ, എവിടെ ഇരിക്കണോ, ഞാനിപ്പോൾ നിന്നാണ് വർത്തമാനം പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാം, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ചിരിയൊന്നും വരുന്നില്ല അല്ലേ. ശരി, അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം, നല്ല രസമാണ് നീ കവിതകളാന്നുള്ള പാട്ട് കേൾക്കാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഷേക്ക് സൈഡ് സർവീസ് റോഡിൻ അൽസഫ വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 16A സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4. അതുപോലെ ഓൺ അൽനാത്ത ഫസ്റ്റ് അറൌണ്ട് E11 അലിതിഹാ സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number one in GCC, TNC apply.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: ഞാൻ പെട്ടെന്നൊന്ന് ഓടി വരാമെന്ന് വിചാരിച്ചു. കാരണം എന്തോന്നോ ഇതേ സുഹയിൽ പോ, ഞാൻ മിണ്ടൂല എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാട്ടു ജമ്പകത്തിലെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു, അങ്ങനെ വേണമെങ്കിൽ പോകണ്ട, ഞാൻ ദേ കാട്ടു ജമ്പകം പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹായ് കിട്ടിയിട്ടുണ്ട്. ആരാണ് പേര് എനിക്ക് കിട്ടിയിട്ടില്ല. 4870 അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് വൈശാഖാണ്, പഴയ മെസ്സേജിൽ പേര് കണ്ടു. പിന്നെ 4 മണിക്ക് ചായയും പപ്സും ഒക്കെ കഴിക്കാൻ പോകണം എന്ന് ഇന്ന് രാവിലെ നിത്യ എഗ് പപ്സിൻ്റെ കാര്യം പറഞ്ഞ് വഴി തെറ്റിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോൾ വഴിയൊക്കെ ചോദിച്ച് നേരെ പോയിട്ട് എഗ് പപ്സും ചായയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇഷാഖ് അജ്മാനിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ഇഷാഖ്, നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ തമിഴ് പാട്ടില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചേക്കണം. അടുത്ത ദിവസം താങ്കൾ ചോദിച്ച പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയുള്ള എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നമുക്ക് ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഒരു ചെറിയ ചിഹ്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഷൂട്ടൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി നാളെ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് വരൂ. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സർക്കാർ വഴങ്ങുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയും. വന്ദേമാതരത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേമാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും. അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഈ മാസം 4 സർക്കാർ സർക്കുലർ പുറത്തിറക്കിയത്. 2 കഴിഞ്ഞാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന നിർദ്ദേശമുള്ള കത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് അയച്ചത്. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ ബിജെപിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടതായി സിപിഎം ആരോപിച്ചിട്ടുണ്ട്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന ലോക്ഭവന്റെ വിശദീകരണത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, ലോക്ഭവന്റെ നിലപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഷംസുദ്ദീൻ. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനും മുകളിലാണ് തമിഴ് തായ് വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്നതാണ് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെയെത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തുപറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റു കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11 ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13 പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്തിയില്ല അമിത്ഷാ, പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശ് ചെന്നൈ വിമാനത്താവളത്തിലാണ് അറസ്റ്റിലായത്. പിഎം ശ്രീ പദ്ധതിയിൽ യുഡിഎഫ് യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന യുഡിഎഫ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ യുഎസ് സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധിസഭയുടെ പരിഗണനയ്ക്ക് പോകും. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച യുഎഇ. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. അടുത്ത വാർത്ത 5 മണിക്ക്.
0: Was brought to you by Danya Group of Companies since 1982.

ഞമ്മള മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാട്ടിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Let's talk. Let's talk with Mini Padma. With Mini Padma.
4: Let's talk with Mini Padma. Let's talk with Mini Padma.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Let's talk with Mini Padma.
7: You're tuned into Home 92.2 FM. Home is a feeling.
8: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
9: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
10: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
11: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
11: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
12: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടി വി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: ഓണത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Let's talk with Mini Padma.
2: Let's talk with Mini Padma. You are listening to Let's Talk with Mini Padma.
3: You are listening to

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: സർക്കാർ വഴങ്ങുന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയും. വന്ദേമാതരത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേമാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും, അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഈ മാസം 4-ാം തീയതിയാണ് സർക്കാർ സർക്കുലർ പുറത്തിറക്കിയത്. 2 ദിവസം കഴിഞ്ഞാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന നിർദ്ദേശമുള്ള കത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് അയച്ചത്. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ ബിജെപിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടതായി സിപിഎം ആരോപിച്ചിട്ടുണ്ട്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന ലോക്ഭവന്റെ വിശദീകരണത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, ലോക്ഭവന്റെ നിലപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഷംസുദ്ദീൻ. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനു മുകളിലാണ് തമിഴ് തായ് വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്നതാണ് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11-ാം നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11-ാം ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ്ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13-ന് പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്തിയില്ല അമിത്ഷാ. പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശ് ചെന്നൈ വിമാനത്താവളത്തിലാണ് അറസ്റ്റിലായത്. പിഎം ശ്രീ പദ്ധതിയിൽ യുഡിഎഫ് യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന യുഡിഎഫ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ യുഎസ് സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധിസഭയുടെ പരിഗണനയ്ക്ക് പോകും. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച യുഎഇ. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. അടുത്ത വാർത്ത 5 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഹോം 92.2 FM ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമായിട്ടുണ്ട്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദുബായിയുടെ മേഖലകളിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 41 degrees Celsius ആണ്. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 44%.
0: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ദാറ്റ്സ് റൈറ്റ്. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നവർക്കൊന്നും അത്ര അധികം ബ്യൂട്ടി ഒന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചൂട് അതിൻ്റെ ഏറ്റവും പീക്ക് കാഠിന്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇവയൊക്കെ തന്നെ. അല്ലെ, കഴിഞ്ഞ വീക്കെൻഡിലാണെങ്കിൽ യു എയിൽ എമ്പാടുമായി പല മേഖലകളിൽ, എസ്പെഷ്യലി അലൈൻ്റെ പല ഭാഗങ്ങളിൽ, ഖോർഫക്കാനിൽ ആൻഡ് ഷാർജ റാസൽ ഖൈമ എമിറേറ്റുകളുടെ ഒക്കെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. നാട്ടിലുള്ള ഒന്ന് രണ്ട് മീഡിയാസിൻ്റെ ഒക്കെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഞാൻ കണ്ടൊരു സംഗതിയാണ്, യു എയിൽ നിർത്താതെ മഴ പെയ്യുന്നുവെന്ന്. പിന്നെ ഇവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ദുബായ് എന്ന് പറയുമ്പോഴേ ബുർജ് ഖലീഫയും ഫ്യൂച്ചർ മ്യൂസിയും ഒക്കെ ഉള്ള ഒരു ടെംപ്ലേറ്റ് ഫോട്ടോ, അതിൻ്റെ മുകളിലാണ് ഈ എഴുത്തൊക്കെ വരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവിടെ എവിടെയാണ് മഴ, വിയർത്ത് കുളിച്ച് ഒഴുകുന്ന അല്ലെങ്കിൽ നെറ്റിയിലൂടെ ഒഴിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളി കണ്ടിട്ടാണോ നിങ്ങൾ മഴ പെയ്യുന്നതെന്ന് വിചാരിക്കുന്നതെന്ന്. പക്ഷേ സി ആക്ച്വലി മഴ പെയ്യുന്നുണ്ട് പല മേഖലകളിലും, എസ്പെഷ്യലി അലൈൻ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേരുടെ സ്റ്റാറ്റസും കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ദുബായിയുടെ ഹൃദയഭൂമിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചൂടിനെങ്കിലും വലിയ അറുതിയോസ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ പോലും ഒരു മഴ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിപ്പ് നീളുന്നത് ഓഗസ്റ്റ് 24 തീയതിയിലേക്കാണ്. കാരണം ഓഗസ്റ്റ് 24 തീയതി ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്, കക്ഷി നമ്മുടെ സ്വന്തം ആള് സുഹൈൽ. സുഹൈൽ എന്ന് പറയുമ്പോഴേ ഏതെങ്കിലും സുഹൃത്തിനായിരിക്കും നമ്മൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ആ സുഹൈലല്ല, മാനത്തുതിക്കുന്ന സുഹൈൽ നക്ഷത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ പലരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുഹൈൽ നക്ഷത്രത്തെ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഭയങ്കര തണുപ്പ് അങ്ങോട്ട് തുടങ്ങും, ചൂട് നേരെ പമ്പ കിടക്കും എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല പരിപാടി കേട്ടോ. സുഹൈലിനെ കണ്ടു കഴിഞ്ഞാൽ സുഫ്ര എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ ഒരു ഘടകത്തിലേക്കാണ് കിടക്കുന്നത്. ഏതാണ്ട് 40 ദിവസത്തോളം അത്തരത്തിൽ സുഫ്ര എന്ന് പറയുന്ന ഒരു സീസൺ ആയിരിക്കും. പിന്നെ പണ്ട് പഴമക്കാർ, പ്രത്യേകിച്ച് അന്നത്തെ ഈ ഒരു അറേബ്യൻ മേഖലയിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഈ സുഹൈൽ നക്ഷത്രത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പകലിൻ്റെ ദൈർഘ്യം കുറയും. ഇപ്പം തന്നെ നമുക്കറിയാലോ, ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞ് 4 അല്ലെങ്കിൽ 5 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ 5:30 ഒക്കെ ആവുന്നതിന് മുൻപേ തന്നെ വെട്ടം വരുമെന്ന് തോന്നുന്നു. അത് രാവിലെ എഴുന്നേക്കാത്തതുകൊണ്ട് ആ കാര്യം എനിക്കറിയില്ല. പക്ഷേ വൈകുന്നേരത്തെ കാര്യം എനിക്കറിയാം. ഏതാണ്ട് 7:30 വരെ അത്യാവശ്യം നമുക്ക് ആ വെളിച്ചമുള്ള പകൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ദൈർഘ്യം ഇങ്ങനെ കുറയും. അതുകൊണ്ടാണ് സുഹൈൽ നക്ഷത്രത്തെ ആ ഒരു ഇൻഡിക്കേഷനായിട്ട്, സമ്മർ മാറുന്നതിൻ്റെ ഇൻഡിക്കേഷനായിട്ട് പഴമക്കാർ കണ്ടിരുന്നത് എന്ന് കരുതി ചൂടിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ്. ഏറെക്കുറെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് September 24 ആയിരിക്കും ഒഫീഷ്യലി സമ്മർ സീസൺ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ചൂട് കുറയുമോ? എന്നാലും ചൂട് കുറയില്ല. അത്യാവശ്യം ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ അപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഒക്ടോബർ പകുതിയൊക്കെ

0: കഴിയുമ്പോഴേക്ക് നമുക്കൊരു നേർത്ത രീതിയിൽ ഒരു തണുപ്പൊക്കെ നമുക്ക് പതിയെ പതിയെ വന്ന് തുടങ്ങും എന്നുള്ളതാണ്. ഒക്ടോബർ നവംബറിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും, ഒക്ടോബർ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമിഡിറ്റിയും ഒക്കെ ഒന്ന് കുറഞ്ഞ് ആൻഡ് ഒരു ഈ പകൽ സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ചൂട് ഒരു 35 ഡിഗ്രിക്ക് താഴേക്ക് 33-34 ഡിഗ്രിയിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനും ശേഷം ഏതാണ്ട് December 20 ശേഷം മാത്രമായിരിക്കും ഒഫീഷ്യലി വിന്റർ സീസൺ ഇവിടെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഡിസംബർ എന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ല, ഞാനിങ്ങനെ കൂട്ടി വരായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, വെറും 4 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചൂടിൻ്റെ കാഠിന്യം ഇങ്ങനെ പോകുന്ന ദിവസങ്ങളനുസരിച്ച് കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മഴ കിട്ടിയവരാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ മഴയത്ത് പോയതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ, മെസ്സേജ് അയക്കാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ പറ്റുന്ന സാഹചര്യത്തിലാണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരൂ. ഞാൻ നിങ്ങളെയൊക്കെ മെൻഷൻ ചെയ്യാം. മഴ കണ്ടവരെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം അസൂയപ്പെടട്ടെ. ഇനി എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ മൺഡേ, ഒരു ബ്യൂട്ടിഫുൾ ആഴ്ച ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഒരു ട്രെൻഡിങ് ട്രാക്കായിട്ട് തിരിച്ചു വരാം ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് ഈ ആഴ്ച എന്നല്ല, ഈ ആഴ്ച മുതൽ നമ്മുടെ ഓണത്തിൻ്റെ ദിവസങ്ങളാണല്ലോ കടന്നു വരുന്നത്. അതുകൊണ്ട് ഒരുപാട് പരിപാടി നമ്മളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ പറ്റും, എന്തൊക്കെ സമ്മാനങ്ങൾ തരാൻ വേണ്ടി പറ്റും, എന്തൊക്കെ എക്സ്പീരിയൻസുകൾ തരാൻ വേണ്ടി പറ്റും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മളിങ്ങനെ ചേർത്ത് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ നമ്മുടെ ജിങ്ങിളൊക്കെ മാറി നിങ്ങൾ കേട്ടാണ് തുടക്കത്തിൽ കേൾക്കുന്ന ആ ഒരു ട്രാക്കിൻ്റെ അകത്ത് പോലും നമ്മൾ ചെണ്ടമേളം എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കസറ് അല്ലേ. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സിനിമകളുടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഖലീഫയുടെയും ബെത്ലഹേം കുടുംബയുടെയും ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് മുതൽ അങ്ങോട്ട് തന്ന് തുടങ്ങാം. അപ്പം ഇറങ്ങും പോരത് കേട്ടുകൊണ്ടേ ഇരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
12: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
13: You are listening to Home.

0: ആൻഡ് യെസ് ഇതാ ആസ് പ്രോമിസ്ഡ് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഓണക്കാലത്ത് ശരിക്കും മലയാളികൾ ഒന്നടങ്കം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ചിത്രത്തിനുള്ള ടിക്കറ്റ്സ്. മലയാളികൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 2026 ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്തുള്ളത് ഒരു മലയാള ചിത്രമാണ്. പൃഥ്വിരാജ് നായകനായി എത്തുന്ന യെസ് ഖലീഫ, മലയാളത്തിന്റെ സ്വന്തം ഹിറ്റ് മേക്കർ വൈശാഖ് ഒരുക്കുന്ന ചിത്രമാണ്. നമ്മുടെ യുവയിൽ ഉൾപ്പെടെ ഒരുപാട് രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ ആ ഒരു അനൗൺസ്മെന്റ്, ഖലീഫയുടെ അനൗൺസ്മെന്റ് ടീസറിൽ നിന്നാണ് നമ്മൾ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നത്. മമ്പറക്കൽ അമീറലിയുടെ അപ്പുപ്പനായിട്ടുള്ള മമ്പറക്കൽ അഹമ്മദ് അലി, അങ്ങനെയല്ലേ കഥാപാത്രത്തിന്റെ പേര്? യെസ്. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ക്യാരക്ടറായിട്ട് ലാലേട്ടന്റെ ഒരു അപ്പിയറൻസ് കൂടി സിനിമയിൽ ഉണ്ടായിരിക്കുമെന്ന് അഷ്വേർഡാണ്. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇത്തവണത്തെ ഓണക്കാലത്ത് നമ്മൾ കാത്തിരിക്കുന്ന ആ ക്ലാഷ് റിലീസുകളുടെ ഒരു ചിത്രം തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും ഖലീഫ കാണണ്ടേ നമുക്ക്? ഖലീഫ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് എന്തായാലും ഒരുമിച്ചിരുന്ന് ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട് കാണണം. അതിനുവേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഞാനിതാ തരാൻ വേണ്ടി പോവാണ്. ഇന്ന് മുതൽ തന്നു തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നീണ്ട 2 ആഴ്ച കാലം നിങ്ങൾക്ക് ഹോം എഫിലൂടെ ടിക്കറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. ആൻഡ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള കോൺടെസ്റ്റുകൾ ചാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആഴ്ചത്തേക്ക് എങ്ങനത്തെ കോൺടെസ്റ്റ് പ്ലാൻ ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് ഖലീഫ ഏറെക്കുറെ ട്രെയിലർ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ടീസറൊക്കെ കണ്ടപ്പോഴത്തേക്കും, അത് ആക്ച്വലി ട്രെയിലർ അല്ല കേട്ടോ, നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇന്ദ്രൻ ചേട്ടൻ ഹൈപ്പ് കൊടുക്കുന്ന പൃഥ്വിരാജിന്റെ മാസ് മൊമെന്റ്സ് ഒക്കെയുള്ള ആ സംഗതി, അത് സിനിമയുടെ അനൗൺസ്മെന്റ് ടീസർ മാത്രമായിരുന്നു. ട്രെയിലർ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഐ ഹോപ്പ് ഇത് ഈ ഒരു ആഴ്ചയോ മറ്റോ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ ഒരു അനൗൺസ്മെന്റ് ടീസറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, കുറച്ച് ഗ്യാങ്സ്റ്റർ പരിപാടി പിടിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഖലീഫ എന്നുള്ളത് അല്ലേ. അപ്പോൾ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു 2 ആഴ്ച കാലം മുഴുവൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ആദ്യത്തെ ഗഡു ഇന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ്. ഖലീഫയുടെ കപ്പിൾ ഇൻവൈറ്റ് സ്വന്തമാക്കാനുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗ്യാങ്സ്റ്റേഴ്സിന്റെ പേരെടുത്ത് നമ്മൾ ഒരു ത്രാസിലിട്ട് തൂക്കുകയാണെങ്കിൽ അതിൽ വിൻസെന്റ് ഗോമസിന്റെ തട്ട് കുറച്ച് താന്ന് തന്നെ ഇരിക്കും. വിൻസെന്റ് ഗോമസ് ആയിട്ട് മലയാളത്തിലെ ഒരു താരം നമുക്ക് മുന്നിലേക്ക് എത്തുകയും ആൻഡ് അവിടെ മലയാളത്തിലെ ഒരു നടൻ വിൻസെന്റ് ഗോമസായി നമുക്ക് മുന്നിലേക്ക് എത്തുകയും 86 അതൊരു സൂപ്പർ സ്റ്റാറിന്റെ പിറവിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് വിൻസെന്റ് ഗോമസിനെ നമുക്ക് സമ്മാനിച്ച ചിത്രം എന്നുള്ളതാണ് എന്റെ ചോദ്യം. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1986 പുറത്തു വന്ന ഒരു സിനിമയായിരുന്നു. ആൻഡ് ആ സിനിമയിലൂടെ മലയാളത്തിൽ ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻസെന്റ് ഗോമസ് ഒരു സാധാരണ അധോലോകക്കാരൻ മാത്രമല്ല, കുറച്ച് മനുഷ്യത്തൊക്കെയുള്ള നല്ലൊരു പരിപാടിയുള്ള കുറച്ച് നല്ല എന്താ പറയുന്നത് പ്രണയമൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറയുന്ന എപ്പിക് ഡയലോഗ് ആ സിനിമയിലൂടെയാണ് സംഭവിച്ചത്. ഇത്രയൊക്കെ ക്ലൂസ് എനിക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. ഏതാണ് ആ സിനിമ, ഏതാണ് ആ ഗാങ്സ്റ്റർ ചിത്രം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും അടുത്ത ആഴ്ച റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഖലീഫ ഒരുമിച്ചിരുന്ന് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്. സോ ഒട്ടും വൈകാതെ പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോ. HTT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. 0585829220 ഇപ്പോൾ ദേ ട്യൂൺ ചെയ്ത് കാറിലേക്ക് കയറി കേട്ടവരാണെങ്കിൽ ഖലീഫയുടെ ടിക്കറ്റ് വേണോ? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വിൻസെന്റ് ഗോമസ് എന്ന എപ്പിക് മലയാളം ഗ്യാങ്സ്റ്റർ കഥാപാത്രത്തെ മലയാളികൾക്ക് സമ്മാനിച്ച് ആ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. HTT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 ഒട്ടും വൈകണ്ട, പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോ.
1: Tamil Song of the Hour Tamil Paattu Kekalama Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, let's have a look onto the roads right now. ഈയൊരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ്, യൂഷ്വൽ മൺഡേ ഈവനിങ് ട്രാഫിക്, മൺഡേ മോർണിംഗ് അല്ല, മൺഡേ മോർണിംഗ് ആണല്ലോ ഏറ്റവും അധികം ട്രാഫിക്. നമ്മൾ ഈ ഏഴ് ദിവസങ്ങളിൽ, ഏഴ് വീക്ക് ഡേയ്സിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ട്രാഫിക് കഞ്ചിഷൻസ് നമ്മൾ ദുബായിലെ റോഡ്സിൽ കാണാറുള്ളത് സാധാരണഗതിയിൽ തിങ്കളാഴ്ച രാവിലെകളിലാണ് അല്ലേ. ചിലപ്പോൾ രാവിലെ ആ ഒരു വീക്കെൻഡിന്റെ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേഡ് ആയിട്ട് ആളുകൾ ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും വൈകുന്നേരത്തും അതിൻ്റെ ഒരു ഇമ്പാക്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ന് അൽഖേൽ റോഡിൽ ആക്ച്വലി ബാക്ക് ടു ബാക്ക് മൂന്ന് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ്ലി അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ജെ ബി സി ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് കയറുന്നവരാണെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് മുമ്പ് സഖീം സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർ കണക്ഷൻ എത്തുന്നതിന് മുൻപായിട്ട് അവിടെയും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്പം മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുബായ് ഹിൽ സെൻട്രൽ പാർക്കൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് അവിടെയും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് എൻ്റെ സ്ട്രെച്ചിൽ കുറേയധികം കഞ്ചിഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അൽഖേൽ റോഡ് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഷേഖ് സായദ് റോഡിലും അതുപോലെ ഒരു മേജർ ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു യെസ് ആ ഗ്രീൻസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ബർഷ ഹൈറ്റിൽ നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് ഷേഖ് സായദ് റോഡിലേക്ക് കയറുന്നവർക്കാണ് കുറച്ചധികം ഡിലേ അവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ. മീഡിയ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിലും കുറേയധികം നേരം ഇന്നവിടെ ട്രാഫിക്കിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും തോന്നുന്നു. നല്ല ഡിലേ കാണിക്കുന്നുണ്ട് ഷേഖ് സായദ് റോഡിൽ ആ ഒരു ഏരിയയിൽ മാത്രം. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, എല്ലായിടത്തും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ യൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് കഞ്ചിഷൻസ് ആസ് ലൈക്ക് റിബാ സ്ട്രീറ്റ്, എയർപോർട്ട് സ്ട്രീറ്റ്, ഊതുമേത്ത സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല കഞ്ചിഷൻസ് തന്നെയുണ്ട്. പിന്നെ ദുബായ് ഷാർജ റോഡ്സിലും നല്ല ട്രാഫിക് ഈ ഒരു സമയത്ത് സ്റ്റാർട്ടായിട്ടുണ്ട്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: You are listening to

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ആയിരത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: എന്നെ പോലെയാണോ നിങ്ങൾ എന്നെനിക്കറിയില്ല. എന്നെ പോലെ എത്ര പേർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉണ്ടായിരിക്കും എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി സമയം വീട്ടിലെ സോഫയിലോ കട്ടിലോ ഒക്കെ ഇരുന്ന് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ ചുമ്മാ ഫോണിൽ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിലേക്ക്. അങ്ങനെയുള്ള സ്വഭാവക്കാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ചുറ്റുവട്ടമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ വിളിക്കുന്നത് മടിയൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസമാണ്. ആൻഡ് യെസ്, ഇറ്റ്സ് നാഷണൽ മടി ഡേ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാർക്ക് ഇങ്ങനെ ഒരു ദിവസം ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായേക്കാം. മടി ഒരു വലിയ മോശം സ്വഭാവമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഇത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിനിടയിൽ ചില ദിവസങ്ങളിലെങ്കിലും മടി പിടിച്ചിരിക്കുന്നത് തരക്കേടില്ലാത്തൊരു പരിപാടിയാണ്, നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് എന്നുള്ളത് അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാല്ലേ. പനി ഒരു അസുഖമല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പനി ഒരു പറ്റം ലക്ഷണങ്ങളാണ് പനി എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മടി. മടി നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ളൊരു സൂചനയാണ് നൽകുന്നത് എന്നാണ് അതിവിദഗ്ധരായിട്ടുള്ള ചില വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ വൈദ്യശാസ്ത്രത്തിൽ ഒഫീഷ്യലി മടി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ടേമൊന്നുമല്ല, മടിക്ക് ചികിത്സയില്ല. എന്നാൽ മടിയോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന പ്രോകാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ മനഃശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന സംഗതികളിലൊന്നാണ്. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട, നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതി നമ്മൾ മുന്നോട്ട് മാറ്റി വെക്കുമല്ലോ. അത് മനഃശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും മാനസികാരോഗ്യ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. മടി ശരിക്കും ഒരു അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖമല്ല. പിന്നെ എന്താണ് മടി? ക്ഷീണം, അല്ലെങ്കിൽ സമ്മർദ്ദമാവാം, ബേൺ ഔട്ട് ആവാം, ഡോപ്പമൈൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം കണ്ടെത്താൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ വ്യക്തമായ ലക്ഷ്യമില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലും പലപ്പോഴും നമുക്ക് വല്ലാത്തൊരു തളർച്ചയും ഈ പറഞ്ഞ പോലെ ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ പല കാരണങ്ങളാണ് ഈ മടിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഉള്ളത്. അതായത് മടി മാനസിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഒരു സൂചനയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ മടിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ പലരും പറയാറുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ചില സംഗതികൾ ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ അത്യാവശ്യത്തിലധികം മടിയുള്ള ഒരു കൂട്ടത്തിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ മടിയെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കുറുക്ക് വഴികൾ, അതായത് ഒരു ലിസ്റ്റ് പകുതിയാക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ഒരു ഒരു പട്ടിക ചുരുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മിനിമം പട്ടികകൾ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വേഗത്തിൽ കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കൃത്യത വരുത്തുക ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്ന സംഗതികളിലൊന്നാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യേണ്ട സമയവും സ്ഥലവും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഈ മടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോംവർക്ക് എടുക്കുക നമ്മൾ പറയുമല്ലോ, ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ കൂട്ടി കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി കൺവീനിയൻ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ചെറിയ തുടക്കങ്ങൾ നൽകുക, ഒരു നമ്മൾ അതായത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് തീർക്കാമെന്ന് കാത്തിരിക്കാതെ മുന്നേ കൂട്ടി ഒരു ചെറിയ തുടക്കം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ കൺവീനിയൻ്റ് എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും മടിയുടെ ദിവസമായിട്ട് മടിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് മടി പിടിച്ചാലും ഇരിക്കാൻ നിൽക്കണ്ട, മടിയെ മാറ്റുന്നതാണ് എല്ലാവർക്കും നല്ലതല്ലേ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സർക്കാർ വഴങ്ങുന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയും. കേരളയല്ല ഇനി കേരളം, പേരുമാറ്റ ബിൽ അവതരിപ്പിച്ച് ലോക്സഭ. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ, നീണ്ടകരയിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വന്ദേമാതൃത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. അർജുനായങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടി, ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ. കപ്പലുകൾക്ക് നേരെ ആക്രമണം, അപലപിച്ച യുഎഇ, ഇറാനുമായി കരാറിലെത്താൻ യുഎസ് നീക്കമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേമാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും, അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഈ മാസം 4 സർക്കാർ സർക്കുലർ പുറത്തിറക്കിയത്. 2 കഴിഞ്ഞാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന നിർദ്ദേശമുള്ള കത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് അയച്ചത്. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവാദ സർക്കുലർ ചൂണ്ടിക്കാട്ടി സർക്കാർ ബിജെപിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടതായി സിപിഎം ആരോപിച്ചിട്ടുണ്ട്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നതിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന ലോക്ഭവന്റെ വിശദീകരണത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ലോക്ഭവന്റെ നിലപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഷംസുദ്ദീൻ. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗൌരവമുള്ളത്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ബേപ്പൂർ എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനും മുകളിലാണ് തമിഴ് തായ് വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്നതാണ് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11 ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ്ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. അർജുനായങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13 പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ടി ജി മോഹൻദാസിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. കലാബാഹ്വാനം, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റിലെ പോലീസ് വീഴ്ചയിൽ വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡിവൈഎസ്പി സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് കോടതിയുടെ ചോദ്യം. അച്ചടക്ക നടപടി എന്തെന്ന് കോടതിയെ പഠിപ്പിക്കരുത്. അച്ചടക്ക നടപടിയുടെ ചട്ടങ്ങൾ നന്നായി അറിയാമെന്നും ഈ പണി തുടങ്ങിയിട്ട് കുറച്ചായെന്നും ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം വിദ്യാർത്ഥികളുടെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തിവീശി ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്തിയില്ല അമിത്ഷാ. പകരം സഹമന്ത്രിമാരാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകാതിരുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം വച്ചു. അമിത്ഷാ എവിടെയെന്ന ബാനർ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും കേരള എംപിമാർ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ 2 ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27-ാമത്തെ പ്രതി ആദർശ് ചെന്നൈ വിമാനത്താവളത്തിലാണ് അറസ്റ്റിലായത്. പിഎം ശ്രീ പദ്ധതിയിൽ യുഡിഎഫ് യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തുവന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വരുന്ന യുഡിഎഫ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം. സൌജന്യ യാത്രയിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണമെന്നാവശ്യം. പദ്ധതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച യുഎഇ. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് യുഎഇ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ യുഎസ് സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധിസഭയുടെ പരിഗണനയ്ക്ക് പോകും. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച യുഎഇ. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 ഹോമിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: വലിയ വ്യത്യാസമല്ലെങ്കിലും ചൂടിന് നേരിയൊരു ശമനം ചിലയിടങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ദുബായുടെ ബർദുബായ് മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
6: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

A very good evening and welcome back to Home 92.2 FM. ഇത് ബാക്ക് ടു ഹോം ഇന്റെ സമയമാണ്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ആക്ച്വലി ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളിൽ നമ്മൾ ഏറ്റവും എക്സൈറ്റ്മെന്റോടുകൂടി തന്നെ ഏറ്റെടുത്ത ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഇവിടേക്ക് ഫാമിലിയും സുഹൃത്തുക്കളെയും ഒക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. യു എയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അത് പലപ്പോഴും യു എ എന്ന രാജ്യം കൊടുക്കുന്ന ആ ഒരു സുരക്ഷയും കാര്യങ്ങളും ആവട്ടെ, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പല എക്സ്പീരിയൻസുകളും ആസ്വദിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മിസ്സാക്കാൻ പറ്റാത്തൊരു അവസരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി അബുദാബിയുടെ ഒരു വലിയ സമ്മാനം, അതായത് യു എ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ വിസിറ്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ട് ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേരുടെ എൻക്വയറീസ് നമുക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരിക്കും. അളിയാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, അത് എങ്ങനെയാണ്? നമുക്കപ്പോൾ യു എയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വിസിറ്റ് വിസയ്ക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ വലിയ ചാർജൊന്നും ഇല്ലാതെ നമുക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഉൾപ്പെടെ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുള്ള എലിജിബിൾ ടൂറിസ്റ്റുകൾക്കാണ് ഇത്തരത്തിൽ ഫ്രീ യു എ എൻട്രി വിസ നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അബുദാബി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.

0: പക്ഷെ അതിൽ എന്തൊക്കെയാണ് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. 2026 ഓഗസ്റ്റ് 1st മുതൽ ഒക്ടോബർ 31st വരെ ആയിരിക്കും ഈ ഒരു പ്രത്യേക ട്രാവൽ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ ഇന്ത്യൻ ടൂറിസ്റ്റിനും അല്ല, ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യുന്ന എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും ഈ സംഗതി എന്നുള്ളതാണ് കേട്ടോ. നിബന്ധനകളുണ്ട്. പ്രത്യേകിച്ച് നിബന്ധനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിൽ ഒരു ഹോട്ടലിൽ തുടർച്ചയായിട്ട് കുറഞ്ഞത് 3 nights എങ്കിലും നമ്മൾ ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ ഫ്ലൈറ്റ് ബുക്കിംഗ് നമ്മൾ ഇന്ത്യ നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടായിരിക്കണം ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ബേസിക് ക്രൈറ്റീരിയാസ് ആണ് എന്നുള്ളതാണ് കേട്ടോ. പാർട്ടിസിപ്പേറ്റിംഗ് ട്രാവൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് വഴിയാണ് അബുദാബിയിലുള്ള ഈ ഒരു ഹോളിഡേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ക്രൈറ്റീരിയ കൂടിയുണ്ട്. വിസ പ്രോസസ്സിംഗ് അബുദാബി അംഗീകരിച്ച DMC വഴിയാണ് നടത്തുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എലിജിബിൾ ബുക്കിംഗ് ആണെങ്കിൽ UAE-യിലേക്കുള്ള എൻട്രി വിസ ഫീ തികച്ചും സൗജന്യമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കോ. നിങ്ങളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഇത്തരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഓഗസ്റ്റ് പകുതിയെ കഴിയുമ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ സുഹൈലിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പതിയെ പതിയെ ഒന്ന് ചൂടൊക്കെ കുറയുന്നൊരു സാഹചര്യമാണെങ്കിൽ ഒക്ടോബർ 31st വരെയല്ലേ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒക്ടോബർ 31st വരെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പരമാവധി 20,000 മറ്റോ ഒരു ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി 20,000 വിസകൾ വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ആണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ കൂട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചൂടൊക്കെ ഒന്ന് പതിയെ കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടും ആൻഡ് ഈ എക്സ്പീരിയൻസുകളൊക്കെ ആസ്വദിക്കാനും ആൻഡ് നമ്മളെയൊക്കെ കാണാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ എത്തിക്കേണ്ടവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചോളൂ കേട്ടോ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
10: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ്. നിങ്ങൾ കേൾക്കുന്നത് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. പലപ്പോഴും നമ്മൾ ആരോഗ്യത്തിന്റെ പരമായിട്ട് നമ്മൾ അശ്രദ്ധ കൊണ്ട് മാത്രം വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അത്തരം ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. വി ആർ ഗോയിങ് ഓൺ ടു ഹെൽത്ത് ടിപ്സ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right. ഹെൽത്ത് ടിപ്സിൽ നമുക്കിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചില ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഒരു വ്യക്തിത്വത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ മൂഡ് സെറ്റാക്കി മാറ്റുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയെയും അതിൻ്റെ പെർഫോമൻസിനെയും ഒക്കെ മാനസിക ക്ഷേമത്തെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രെയിൻ ഹെൽത്തിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് ഡാർക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ബനാന, നട്ട്സ് ആൻഡ് സീഡ്സ്. അതുപോലെ തന്നെ ഫിഷിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ മത്തി, അയില പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവ, പിന്നെ ഇലക്കറികൾ, പിന്നെ കുറച്ച് ബയോട്ടിക് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, തൈര് ആൻഡ് അത്തരം പദാർത്ഥങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ വലിയ ഗുണങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ 70% പ്ലസ് കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റിൽ കൊക്കോ ഫ്ലേവേഴ്സ് ആൻഡ് മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മിതമായ അളവിൽ കഴിക്കുന്നത് നമുക്ക് ഓവറോൾ വെൽബീങ്ങിനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. വൈറ്റമിൻ B6 പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സുകളിലൊന്നാണ് ബനാന. ബനാനയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെയൊക്കെ സാധാരണമായിട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബദാമും വാൾനട്ടും പോലെയുള്ള സീഡ്സ് ആൻഡ് ഫ്ലാക്സ് സീഡ്സ്, ചിയാ സീഡ്സ്, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ഹെൽത്തി ഫാക്ട്സും മഗ്നീഷ്യവും ഫൈബറും ഒക്കെ ലഭിക്കും. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെയധികം ഗുണകരമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തൈരും അതുപോലെ തന്നെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, ഫെർമെൻറ്റഡ് ഫുഡ്സ്, തൈര് പോലെയുള്ള ഫെർമെൻറ്റഡ് ഫുഡ്സ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഭയങ്കരമായിട്ട് പിന്തുണയ്ക്കും. ഈ ഗട്ട് ബ്രെയിൻ കണക്ഷൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൻ്റെ ഒരു ആരോഗ്യം പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ, നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ വലിയ രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഗട്ട് ഹെൽത്തിനും ഓവറോൾ വെൽബീങ്ങിനുമൊക്കെ തൈര് പോലെയുള്ള ഭക്ഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സഹായകരമാകും എന്നാണ് പറയുന്നത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയാനുള്ള ഒരു സംഗതി, ഒരൊറ്റ ഭക്ഷണം കൊണ്ട് ഒരിക്കലും നമ്മുടെ മൂഡ് മാറില്ല. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഫിസിക്കൽ ആക്ടിവിറ്റി പ്ലസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ചേർന്നെങ്കിൽ മാത്രമേ ഏറ്റവും മികച്ച ആരോഗ്യം, ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല ഏറ്റവും മികച്ച മാനസികമായിട്ടുള്ള ആരോഗ്യവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ചേർത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മുടെ പ്രൗഡ് സ്പോൺസേഴ്സായിട്ടുള്ള MVR കാര്യം. ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന MVR, ഈ ഒരു പേര് നമുക്കെല്ലാം സുപരിചിതമായിരിക്കും. ദുബായ് ഗർവൂതിലുള്ള MVR ശരിക്കും ഇവിടെ ഒരുപാട് പേർക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങളുടെ രൂപത്തിൽ കടന്നു വരുന്ന ചില വലിയ വില്ലന്മാരുണ്ട്. ആ വലിയ വില്ലന്മാരെക്കുറിച്ചുള്ള ഇൻഡിക്കേഷൻ കൃത്യസമയത്ത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസും കാര്യങ്ങളും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ, നാട്ടിലേക്ക് പോവാം, നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ചെക്കപ്പൊക്കെ നടത്തിയേക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നമ്മുടെ പോക്കറ്റ് കാലിയാകും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കയറിറങ്ങി കഴിഞ്ഞാൽ എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ഓർമ്മ എല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാരണം ഇവിടെ ശരിക്കും ഈ ഒരു ആളുകളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കണം MVR ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ്. ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ നമ്മുടെ പോക്കറ്റിന് യാതൊരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ, പോക്കറ്റിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ പലതരത്തിലുള്ള ചെക്കപ്പുകളാണ് MVR ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്ക് ഏറ്റവും നല്ല ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ശരീരം ഓക്കെയാണ്, ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലൂടെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മനസമാധാനം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ നിരവധി പാക്കേജുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ഹോൾ ബോഡി MRI, ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, അല്ലെങ്കിൽ ബേസിക് പാക്കേജുകൾ, മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, അഡ്വാൻസ് പാക്കേജുകൾ എല്ലാം തന്നെ 50% വരെ സ്പെഷ്യൽ ഓഫറിലാണ് അവർ റൺ ചെയ്യുന്നത്. മാത്രമല്ല ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ഏറ്റവും ഈ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയും ആൻഡ് അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റിൻ്റെയും ഒക്കെ ഒരു സേവനവും നമുക്ക് അവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 050-860-9611 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി, കൃത്യമായിട്ട് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ട ആ ഒരു പാത നിങ്ങൾക്ക് മുന്നിലേക്ക് അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് നമ്പർ മറക്കണ്ട, 0508609611 എന്നുള്ള നമ്പറിലേക്ക്.
1: Health Tips was brought to you by കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

ആയിരത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif. Asif.
2: അവിടെങ്ങനെ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നിരനിരയായിട്ട് ഒരുപാട് സിനിമകളാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓഗസ്റ്റ് മാസം മാത്രമല്ല, ജൂലൈ ഒരു അവസാനത്തോടു കൂടി തന്നെ നോക്കുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റിലായിട്ട് ലോകമെമ്പാടും നിന്നും പല സിനിമകൾ, അതിപ്പോൾ ഒഡീസി ആവട്ടെ അല്ലെങ്കിൽ സ്പൈഡർമാൻ ആവട്ടെ, ആൻഡ് ഇപ്പോൾ മലയാളത്തിൽ തുടക്കത്തോടുകൂടി ഒരു വലിയൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഖലീഫ വരുന്നുണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് വരുന്നുണ്ട്, ടോക്സിക് വരുന്നുണ്ട്, ആം ഗെയിം വരുന്നുണ്ട്, വിശ്വനാഥൻ സൺസ് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി തിയേറ്ററിൽ ആഘോഷമാക്കാനുള്ള ഒരുപാട് സിനിമകളുടെ ലൈനപ്പാണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് 100% അഷ്വേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. കാരണം നമ്മൾ പലപ്പോഴും ഓരോ ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഫാമിലിയോടൊപ്പം കുടുംബത്തേക്ക് കൂട്ടിപ്പോയിട്ട് ഭയങ്കര രസകരമായിട്ട് ഒരു കുടുംബ ചിത്രം കണ്ട് മനസ്സ് നിറഞ്ഞു വരിക എന്നുള്ളതാണ് അല്ലേ. ഓണമാവട്ടെ, റംസാൻ ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമാണ് അത്തരത്തിൽ തിയേറ്ററിൽ പോയൊരു നല്ല സിനിമ കാണുക എന്നുള്ളത്. അത്തരത്തിലൊരു 100% നല്ല സിനിമ എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെ വരുന്ന ഒരു ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ സിനിമയിലൂടെ ഫഹദ് ഫാസിലും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കുകയാണ്. ഫഹദ് ഫാസിൽ ആസ് എ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും ഒക്കെ അസോസിയേഷനിൽ വരുന്ന ഭാവന സ്റ്റുഡിയോസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് പ്രേമലു സമ്മാനിച്ച, തണ്ണീർമത്തൻ ദിനങ്ങൾ സമ്മാനിച്ച, സൂപ്പർ ശരണ്യെ തന്ന, ഗിരീഷ് എ ഡി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ്. നിവിൻ പോളിയുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വേർഷൻ ഈ സിനിമയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റിനുള്ള ടിക്കറ്റ്സ് വേണ്ടേ? റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണാം. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു ആഴ്ച മുഴുവൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ആഴ്ചയിലെ സിനിമ, അടുത്ത ആഴ്ചയാണ് സിനിമ. പക്ഷേ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ക്യാമ്പയിൻ തന്നെയാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ടിക്കറ്റ്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ കപ്പിൾ ഇൻവൈറ്റ് വേണോ? ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് നിവിൻ പോളിയെ വളരെ ഹിറ്റാക്കി മാറ്റിയ, നിവിൻ പോളിയിലൂടെ നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന, നിവിൻ പോളിയുടെ ഒരു സ്ലോ മോഷനിൽ നടത്തം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില BGM ഞാനിവിടെ പ്ലേ ചെയ്യും. ആ BGM ഏത് സിനിമയിലേതാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിനുള്ള BGM ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഉത്തരങ്ങൾ അയക്കാൻ ഒരു കൃത്യമായ ഫോർമാറ്റൊക്കെ ഉണ്ട്. കൃത്യമായ ഫോർമാറ്റിൽ അയക്കുന്നവർക്കേ സമ്മാനങ്ങൾ നമ്മൾ തരുന്നതായിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു BGM നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത് ഏത് സിനിമയിലെ BGM ആണെന്നുള്ളത്. കേട്ടപാടെ നിങ്ങൾ മെസ്സേജ് തുടങ്ങിക്കോട്ടോ.

മനസ്സിലായി കാണുമല്ലോ, ബി ജി എം കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 എച്ച് ടി ഹോം തിയേറ്ററിന്റെ എച്ച് ടി സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബി ജി എം നിവിൻ പോളിയുടെ ഏത് സിനിമയിലെ ബി ജി എം ആണ് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. സ്വന്തമാക്കാം ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
8: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
9: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
7: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
10: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
7: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
10: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
7: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: സർക്കാർ വഴങ്ങുന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയുമെന്ന്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൌനം വെടിയണം, ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് താൽപര്യമില്ലെന്ന് കോൺഗ്രസ്. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിലും അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൌനം വെടിയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ഇത്രയും ദിവസം ഒന്നും മിണ്ടിയില്ലെന്നും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് യഥാർത്ഥത്തിൽ താൽപര്യമില്ലെന്നും ഖാർഗെ. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് നടപടിയെ രാഹുൽഗാന്ധി അപലപിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ തള്ളി കെ സി വേണുഗോപാൽ. ഇത്രയും ദിവസം മൌനം പാലിച്ച് അവസാന മണിക്കൂറിലാണ് കിരൺ റിജിജു പ്രതികരിച്ചത്. FCRA ബിൽ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം ബിൽ കൊണ്ടുവരാനോ സഭയിൽ അവതരിപ്പിക്കാനോ സഖ്യം ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MPയെ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഭീരുക്കളെന്ന് നിർമ്മല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മറുപടി കേൾക്കാൻ തയ്യാറല്ല. UPI പേയ്മെന്റുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള നടപടിക്കെതിരെ ജോൺ ബ്രിട്ടാസ് നൽകിയ പ്രസ്താവനയിലാണ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടി. ഡിജിറ്റൽ പേയ്മെന്റ് പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് സൌജന്യമായിരിക്കുമെന്ന് ജോൺ ബ്രിട്ടാസിന്റെ മറുപടി. ഇതിനാണ് നിർമ്മലാ സീതാരാമന്റെ വിമർശനമെത്തിയത്. വിദേശ മൂലധനത്തെ പ്രീണിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ ബിൽ കൊണ്ടുവന്നതെന്ന് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. കേരളം പാസാക്കിയ 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യാൻ 1972 കേന്ദ്ര നിയമത്തിൽ നിലവിലെ തന്നെ മതിയായ വ്യവസ്ഥകളുണ്ടെന്ന് കേന്ദ്രം പറയുന്നു. വന്ദേ മാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും. അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനും മുകളിലാണ് തമിഴ് തായ്വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ്വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്നതാണ് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം. മന്ത്രി VD സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11-ാം ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്, ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. പ്രളയ ദുരന്തത്തിൽ ചെറുപുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പിണറായി വിജയൻ. രാജേഷിന്റെ കുടുംബം അനാഥമാകാൻ പാടില്ലെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുൻകാലത്തേക്കാൾ കൂടുതൽ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ബാങ്ക് വായ്പ തിരിച്ചടക്കാൻ സർക്കാർ സഹായം വേണം. രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണം, അത് നീട്ടിക്കൊണ്ടുപോകരുതെന്നും ജോലി താൽക്കാലികമായ വലിയ ആശ്വാസമാകുമെന്നും പിണറായി വിജയൻ. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിന് ജാമ്യം. തിരുവനന്തപുരം ACJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. സമരം ചെയ്ത വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് TG മോഹൻദാസിനെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കലക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13-ന് പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷികളുടെ നിർണായക മൊഴി. അപകടസ്ഥലത്ത് നിന്ന് ശ്രീറാമിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയെന്ന് സുഹൃത്തും ഡോക്ടറുമായ അനീഷ് രാജ് കോടതിയിൽ മൊഴി നൽകി. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും 10-ാം സാക്ഷി അനീഷ്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച UAE. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് UAE കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ US സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധിസഭയുടെ പരിഗണനയ്ക്ക് പോകും. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച UAE. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
4: Good evening. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 52%.
3: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു നാടിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ ഭാവി വളർന്നു വരുന്ന ഒരു തലമുറ തന്നെയാണ്. അത് യുവാക്കളായിരിക്കാം, അല്ലെങ്കിൽ സ്കൂൾ കാലം മുതൽ, ഒരു കൗമാരകാലം മുതൽ തന്നെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നാടിന്റെ വികസനം നോക്കിക്കാണുന്നത് അവിടുത്തെ യുവതലമുറ ഏത് രീതിയിലേക്ക് പ്രോസ്പെർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. പക്ഷേ പലപ്പോഴും അതിനൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് ലോകം ാടുമുള്ള യുവതലമുറയുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ലഹരിയുടെ ഒരു ഇന്റർവെൻഷൻസ് ആണ്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് നമ്മൾ എല്ലാ സമയത്തും എല്ലാ ഇടങ്ങളിലും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലും ഒക്കെ അതിനെതിരെ വളരെ ആക്റ്റീവായിട്ടുള്ള പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യു എ ആണെങ്കിൽ ലഹരിക്കെതിരെ ഏറ്റവും കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന, അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറം ലോകം കാണാത്ത വിധം അത്രമാത്രം കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ യു എയിലെ നർക്കോട്ടിക്സ് ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റീസ് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ഉൾപ്പെടെയുള്ളവരാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ ലഹരിയുടെ ചതിക്കുഴികൾ നമുക്ക് ചുറ്റുപാടും കുഴിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സംഗതി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു വലിയ മാഫിയ തന്നെ ഇന്ന് പലയിടങ്ങളിലും ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ആ ഒരു ഇരുണ്ട കൈകൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ നേർക്കും നീളുന്നു എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി ഈ ഒരു വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാർണിംഗ് തന്നെ പേരൻസിനുൾപ്പെടെ തന്നിരിക്കുന്നത്. കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി മാഫിയയുടെ പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും കാണാൻ സാധിക്കുന്നത്. മിഠായികളിലും A4 പേപ്പറിലുമൊക്കെ ലഹരി ഒളിപ്പിച്ച് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ അതിശയിച്ചേക്കാം. കാരണം A4 പേപ്പറിലോ അല്ലെങ്കിൽ മിഠായിലേക്ക് രൂപത്തിൽ കുട്ടികൾ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് ലഹരി ഒളിച്ചു കടത്താൻ മാത്രമുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് യു എയിലെ കുട്ടികളെയും കൗമാരക്കാരെയുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മിഠായി അല്ലെങ്കിൽ A4 പേപ്പർ, ഡെലിവറി സർവീസുകൾ എന്നിങ്ങനെ മൂന്ന് വഴിയിലൂടെയാണ് ഈ മയക്കുമരുന്ന് കുട്ടികളിലേക്ക് എത്തുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത്. ആൻഡ് മയക്കുമരുന്ന് അത് ഈ A4 പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംശയിച്ചേക്കാം ഇത് എങ്ങനെയായിരിക്കും അല്ലേ. മയക്കുമരുന്ന് ലായനി രൂപത്തിലാക്കി A4 പേപ്പറിൽ കലർത്തി കടത്തുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട രീതി. ആൻഡ് അത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പ്രയാസം എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും പാഴ്സലുകളും സമ്മാനങ്ങളും വഴിയും ഒക്കെ ലഹരി എത്തിക്കുന്നതായിട്ട് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അതോറിറ്റീസിനെ അറിയിക്കുക. ഇത് നമ്മുടെ ഒരു കുട്ടിയുടെ മാത്രം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ മാത്രം കാര്യമല്ല. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഉടനടി അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ കാർന്ന് തിന്നാൻ അത്രമാത്രം ശക്തിയുള്ള ഒരു വലിയ വിപത്താണ് ലഹരി എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ അതിനെതിരെ എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ എന്ന് കരുതി നമ്മൾ അവിടെ സ്വാർത്ഥരാവരുത് എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് കേട്ടോ. അപരിചിതരായിട്ടുള്ള പാഴ്സലുകൾ ഒരു കാരണവശാലും സ്വീകരിക്കരുത്. കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കുകയും അവരുടെ പെരുമാറ്റത്തിലെ അസാധാരണ മാറ്റങ്ങൾ പേരൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. പേരൻസ് ജാഗ്രത പാലിക്കുക. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്നത് കുടുംബ ജാഗ്രതയാണ് എന്നുള്ളൊരു കാര്യം, ആ ഒരു മന്ത്രം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക. ആൻഡ് യുഎയുടെ അതോറിറ്റീസിൻ്റെ ഈ ഇനിഷ്യേറ്റീവ്സിനൊപ്പം നമുക്കും കൈകോർത്ത് പിടിച്ച് ചേർന്ന് നിൽക്കാം. ലഹരിയെ ഭയപ്പെടേണ്ടാത്ത ഒരു തലമുറയെ തീർച്ചയായിട്ടും വാർത്തെടുക്കാം.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
2: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's home 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're listening to Home 92.2 FM. Home is a feeling.

0: ആക്ച്വലി കഴിഞ്ഞ വീക്കെൻഡിലും അല്ലെങ്കിൽ ഇന്നും ഒക്കെ ആയിട്ട് റിലീസായ കുറെ പുതിയ സംഗതികളെ കുറിച്ച്, സിനിമകളെ കുറിച്ചിട്ടല്ല, സിനിമകളുടെ ചില ബൈ പ്രൊഡക്ട്സ് അതായത് ട്രെയിലറുകളെ കുറിച്ചിട്ടും പാട്ടുകളെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡിൽ വെള്ളിയാഴ്ച നമ്മൾ ഷോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ നമുക്കൊരു മൂവി സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു. തുടക്കം ഗംഭീര സിനിമയാണ്, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ കൂട്ടത്തിൽ തുടക്കമാണ് ആദ്യം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലിന്റെ ആക്ഷൻ ഒരു രക്ഷയില്ല. കിടിലൻ ഇടിപ്പടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ട് ത്രില്ലടിക്കാൻ ത്രസിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഓണറബിൾ മെൻഷൻ ടു നമ്മുടെ ആശിഷ് ആന്റണി, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ, രക്ഷയില്ല കേട്ടോ, കിടിലൻ പയ്യൻ. അപ്പൊ എന്തായാലും പടം തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ഞാൻ തിരിച്ച് ഷോ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സൂര്യയും അമിതാഭ് ഐജുവും അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമ, അതിൻ്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര ട്രെയിലർ, സൂര്യയുടെ ആ ഒരു ചാമുള്ള സൂര്യ ഉണ്ടല്ലോ, അത് താൻ നമ്മളിപ്പോൾ സിംഗത്തിൽ കണ്ട അല്ലെങ്കിൽ ആ ഒരു കറുപ്പിലൊക്കെ കണ്ട ആ ഒരു എക്സെൻട്രിക് സൂര്യയേക്കാൾ സിലിണ്ടർ ഒരു കാതൽ ആ പടത്തിലൊക്കെ വരുന്ന സൂര്യ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയ ഒരു ട്രെയിലർ. പ്രത്യേകിച്ചും ആ ഒരു കോംബോയും നല്ല രസമുണ്ട്, പിന്നെ ഒരു കയ്യിലൊരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസത്തിലുള്ളൊരു ട്രെയിലർ കാണാം. അതിനുശേഷം പിറ്റേന്നായിരുന്നു ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമായിട്ട് നോക്കിക്കാണുന്ന സിനിമകളിൽ ഒന്നാണ് ടോക്സിക്. ടോക്സിക്കിൻ്റെ ഒരു ട്രെയിലർ ഓഫ്കോഴ്സ് ഏതാണ്ട് 4.5 മിനിറ്റുള്ളൊരു ഗംഭീര ഒരു സിനിമ മൊത്തം ഒരു ട്രെയിലറിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ രസമുള്ള ട്രെയിലറാണ് കേട്ടോ, ഹെവി ലോഡഡ് ഐറ്റം, ഗംഭീര സാധന പരിപാടി ആയിരിക്കും. എന്തായാലും ഈ വർഷം തിയേറ്ററുകളിലേക്ക് ഇന്ത്യൻസ് കാത്തിരിക്കുന്ന ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഒന്നാണ് ടോക്സിക്. അതിൻ്റെ ട്രെയിലറും കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കണ്ടോ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് തുടങ്ങി സമകാല ഭാഷകളിലും ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് ഭാസിയുടെ ഭയങ്കര രസമുള്ളൊരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, റമീസ് മുഹമ്മദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിലറും കണ്ടു നോക്ക്, വേർത്ത് വാച്ച് ആണ് കേട്ടോ. ശരിക്കും ആ ഒരു പടത്തെക്കുറിച്ചിട്ട് ഞാൻ എവിടെയും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സിനിമ കാണാൻ ഭയങ്കര ആവേശം. കാരണം ഭയങ്കര ക്രിസ്പായിട്ടുള്ള, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെയിലർ. ഒന്ന് കണ്ടു നോക്കിക്കോ, ഒറിജിനൽ എന്നാണ് സിനിമയുടെ പേര്. പിന്നെ ഇന്നത്തെ ദിവസം ആക്ച്വലി ഈ ഓണം വിന്നർ ആവാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് സിനിമകളിൽ നിന്നുള്ള രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ് പുറത്തു വന്ന ദിവസം കൂടിയായിരുന്നു. ആം ഗെയിമിന് വേണ്ടിയിട്ട് ദുൽഖറും കയാഡു ലഹോറും എല്ലാം അഭിനയിച്ചിരിക്കുന്ന ഒരു കിടിലൻ പാട്ട്. ശരിക്കും ആ ഒരു പാട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു വീഡിയോ സോങ്, മറ്റേത് ലിറിക് വീഡിയോ ആണ്, അതിനകത്ത് ചെറിയ പോർഷൻസ് മാത്രമേ ആക്ടേഴ്സിൻ്റെയൊക്കെ അഭിനയവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഈ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇനി ട്രെയിലറിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം സിനിമ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ, ഒരു വീഡിയോ സോങ് ഇപ്പോൾ ഒരു പുറത്ത് വിട്ടിട്ടുണ്ട്. ഭയങ്കര രസമുള്ള നാട്ടും പുറത്ത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആൻഡ് ഈ സത്യനന്ദക്കാട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതേ രീതിയിൽ മനസ്സ് നിറയ്ക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് 100% അഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ നല്ല ടിക്കറ്റ്സ് തന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്തായാലും ആവശ്യം കൂടാണ്. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ മെറ്റീരിയൽസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്ത് കിടക്കുന്നതിന് മുൻപ് എന്തായാലും കുറച്ച് നേരം ഫോൺ തോണ്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് നോക്കി കണ്ടേക്ക് കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: സിനിമകൾ കണ്ട് വളർന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് ശരിക്കും എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവൻ ഞാൻ കരുതിയിരുന്നത് ഈ കാർട്ടൂൺ സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൊച്ചിലേ പോലും ഞാനങ്ങനെ ഓവറായിട്ട് കാർട്ടൂൺ കാണുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. എൻ്റെ അനിയനൊക്കെ ഭയങ്കര കാർട്ടൂൺ അഡിക്റ്റ് ആയിരുന്നു. വീട്ടിൽ തന്നെ കാർട്ടൂൺ നെറ്റ്വർക്കും പോകുകയും കാണാൻ വേണ്ടിയിട്ട് അവൻ അടിയുണ്ടാക്കുമ്പോൾ ഞാൻ നേരെ മറിച്ച് നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സൂര്യ, കിരൺ ടി വി, കൈരളി, അങ്ങനെ ഈ ചാനലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും ആനിമേഷൻ സിനിമകൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് മനസ്സിലാക്കി തന്ന ഒരുപാട് സിനിമകളുണ്ട്. ശരിക്കും ആനിമേഷൻ സിനിമകളിലൂടെ പറഞ്ഞുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ചില കഥകൾ, അത് നമ്മൾ കുട്ടികളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നമ്മൾ മുതിർന്നവരാണ് എന്ന് പോലും തോന്നിപ്പിക്കുന്ന ചില കഥകൾ, ചില സിനിമകൾ. അത്തരത്തിലുള്ളൊരു സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. വളരെ വൈകിയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ലോകമെമ്പാടുമായി ഈ സിനിമ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരുപാട് പേർ ഈ സിനിമ കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് കേട്ടോ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ലാത്വിയ എന്ന് പറയുന്നൊരു രാജ്യം, ഒരുപക്ഷെ നമ്മൾ ഈ യൂറോപ്പിലെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് കുടിയേറ്റങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ലാത്വിയയിലൊരു സിനിമ ഇൻഡസ്ട്രി ഉണ്ടെന്നും ആ സിനിമ ഇൻഡസ്ട്രിയെ ലോകത്തിന് മുൻപിൽ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളിലൊന്നാണ് ഈ ഒരു സിനിമ. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലോ എന്ന് പറയുന്ന 2024 പുറത്തു വന്നൊരു സിനിമയെ കുറിച്ചിട്ടാണ്. ഒരു ആനിമേഷൻ സിനിമയ്ക്ക് ലോകം മുഴുവൻ എഴുന്നേറ്റ് കൈയടിച്ചത് എന്തിനാണ് എന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പൂച്ച, ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല, പക്ഷേ ലോകമെമ്പാടുമുള്ള ആളുകളെ ആ പൂച്ച കരയിച്ചു, ചിന്തിപ്പിച്ചു. സിനിമയിൽ ഒരു മനുഷ്യനില്ല, ഒരൊറ്റ ഡയലോഗില്ല, എന്നിട്ടും ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സിനിമയിലെ ഈ പൂച്ച ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന ഓരോ വികാരവും നമുക്ക് മനസ്സിലാക്കും, നമുക്ക് മനസ്സിലാവും, നമുക്കത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തത്തിന് ശേഷം തൻ്റെ പരിചിതമായിട്ടുള്ള ലോകം മാറിപ്പോകുന്ന ഒരു പൂച്ച, അത് അതിജീവനത്തിന് വേണ്ടി പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ ഒറ്റയ്ക്കല്ല, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മറ്റ് പല മൃഗങ്ങളെയും അത് കണ്ടുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല ഇതിൽ, പാട്ടുകളില്ല, തമാശയ്ക്കായി എഴുതിയിട്ടുള്ള രംഗങ്ങളില്ല, എന്നിട്ടും ഓരോ നിമിഷവും നമ്മൾ കഥാപാത്രങ്ങളുടെ ആ ഒരു ഭയമാവട്ടെ, അല്ലെങ്കിൽ അവർക്കുള്ള പ്രതീക്ഷകളാവട്ടെ, അവരുടെ സന്തോഷമാവട്ടെ, അവരുടെ ചില കൺഫ്യൂഷൻസ് ആവട്ടെ, ഇവയൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് അനുഭവിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. ഈ സിനിമ ഒരിക്കലും പ്രേക്ഷകരോട് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നതേ ഇല്ല. ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കഥയെ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ആ ഒരു സിനിമ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഫ്ലോ എന്ന് പറയുന്ന ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള ഓസ്കാർ ഉൾപ്പെടെ സ്വന്തമാക്കിയ സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലോ എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ പലപ്പോഴും നല്ല സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരൊറ്റ സിനിമ കൊണ്ട് വലിയൊരു മാറ്റം സംഭവിക്കും നമ്മൾ പറയില്ലേ. This is that movie. ഒന്ന് കണ്ടു നോക്ക്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: होम एफएम हेडलाइंस
1: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ऑथराइज्ड डीलर्स ऑफ टोयोटा लेक्सस निसान मित्सुबिशी एंड इसुजु.
2: സർക്കാർ വഴങ്ങുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമിത്ഷാ മറുപടി പറയുമെന്ന്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൌനം വെടിയണം, ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് താൽപര്യമില്ലെന്ന് കോൺഗ്രസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിലും അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൌനം വെടിയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ഇത്രയും ദിവസം ഒന്നും മിണ്ടിയില്ലെന്നും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന് യഥാർത്ഥത്തിൽ താൽപര്യമില്ലെന്നും ഖാർഗെ. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് നടപടിയെ രാഹുൽഗാന്ധി അപലപിച്ചു. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. നീറ്റ് പരീക്ഷാക്രമക്കേട്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടി പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും ബഹളം വയ്ക്കരുതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അമിത്ഷായുടെ പേരിൽ രണ്ട് ബില്ലുകളായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ബിൽ നിയമമായി മാറുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കേരള എന്നത് കേരളമായി മാറും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ തള്ളി കെ സി വേണുഗോപാൽ. ഇത്രയും ദിവസം മൌനം പാലിച്ച് അവസാന മണിക്കൂറിലാണ് കിരൺ റിജിജു പ്രതികരിച്ചത്. എഫ് സി ആറെ ബിൽ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം ബിൽ കൊണ്ടുവരാനോ സഭയിൽ അവതരിപ്പിക്കാനോ സഖ്യം ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയെ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഭീരുക്കളെന്ന് നിർമ്മല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മറുപടി കേൾക്കാൻ തയ്യാറല്ല. യു പി ഐ പേയ്മെന്റുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള നടപടിക്കെതിരെ ജോൺ ബ്രിട്ടാസ് നൽകിയ പ്രസ്താവനയിലാണ് മന്ത്രി നിർമ്മല സീതാരാമന്റെ മറുപടി. ഡിജിറ്റൽ പേയ്മെന്റ് പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് സൌജന്യമായിരിക്കുമെന്ന് ജോൺ ബ്രിട്ടാസിന്റെ മറുപടി. ഇതിനാണ് നിർമ്മല സീതാരാമന്റെ വിമർശനമെത്തിയത്. വിദേശ മൂലധനത്തെ പ്രീണിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ ബിൽ കൊണ്ടുവന്നതെന്ന് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. കേരളം പാസാക്കിയ 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യാൻ 1972 കേന്ദ്ര നിയമത്തിൽ നിലവിലെ തന്നെ മതിയായ വ്യവസ്ഥകളുണ്ടെന്ന് കേന്ദ്രം പറയുന്നു. വന്ദേ മാതരം വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും. അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് ലോക്ഭവൻ വ്യക്തമാക്കിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞായിരുന്നു സർക്കാർ നേരത്തെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ലോക്ഭവന്റെ വിശദീകരണം വന്നതോടെ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്താണ് തമിഴ്നാടിന്റെ പ്രമേയം. അമ്മയെപ്പോലെയാണ് തമിഴെന്നും അതിനു മുകളിലാണ് തമിഴ് തായ്വാഴ്ത്തിന്റെ സ്ഥാനമെന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയ്. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ്വാഴ്ത്ത് നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്നതാണ് പ്രമേയം. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം. മന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബത്തെ സന്ദർശിച്ചു. ഗൌതമിനെ കാണാതായി 11 നാളാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. ആശങ്കകളും പരാതികളും കുടുംബം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി. ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കാതെ പോയത്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി ചെയ്യും. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ കഴിയൂ. അവരുടെ അമർഷത്തിൽ തെറ്റു കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തിയിരുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കടലിൽ കാണാതായാൽ തെരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11 ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നു. നീണ്ടകരയിൽ കാണാതായ ഗൌതമിനു വേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. ഇത്തരം പരാമർശങ്ങൾ ആ കസേരയിൽ ഇരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി. പ്രളയ ദുരന്തത്തിൽ ചെറുപുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പിണറായി വിജയൻ. രാജേഷിന്റെ കുടുംബം അനാഥമാകാൻ പാടില്ലെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുൻകാലത്തേക്കാൾ കൂടുതൽ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ബാങ്ക് വായ്പ തിരിച്ചടക്കാൻ സർക്കാർ സഹായം വേണം. രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണം, അത് നീട്ടിക്കൊണ്ടുപോകരുതെന്നും ജോലി താൽക്കാലികമായ വലിയ ആശ്വാസമാകുമെന്നും പിണറായി വിജയൻ. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിന് ജാമ്യം. തിരുവനന്തപുരം ACJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. സമരം ചെയ്ത വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് TG മോഹൻദാസിനെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. കളക്ടർ റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ തലശ്ശേരി കോടതിയിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് അർജുൻ ആയങ്കിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോതമംഗലം ഊന്നുകൽ പോലീസ് അപേക്ഷ നൽകും. അഭിമന്യു വധക്കേസിൽ പ്രതികളുടെ ആവശ്യം തള്ളിക്കോടതി. ഈ മാസം 13 പ്രതികൾ നേരിട്ട് ഹാജരാകണം. കേസ് പരിഗണിക്കാൻ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകർ വഴി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പ്രതികൾ കോടതിയിൽ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷികളുടെ നിർണായക മൊഴി. അപകടസ്ഥലത്ത് നിന്ന് ശ്രീറാമിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയെന്ന് സുഹൃത്തും ഡോക്ടറുമായ അനീഷ് രാജ് കോടതിയിൽ മൊഴി നൽകി. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും 10-ാം സാക്ഷി അനീഷ്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമഗ്രമായ ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച UAE. ബ്രിക്സിൽ വിദേശ വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിലാണ് UAE കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതും ചർച്ചയാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ US സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധിസഭയുടെ പരിഗണനയ്ക്ക് പോകും. ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച UAE. അബുദാബി ടൂറിസം വകുപ്പാണ് ചില ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഒക്ടോബർ 31 വരെ സൌജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾ വരെ നൽകാനാണ് പദ്ധതി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Danya Group of Companies since 1982.

എന്തായാലും ഈ മാസം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ സുഹൈലിനെ കാണും. പിന്നെ പതിയെ ഒന്ന് രണ്ട് മാസത്തിന് ശേഷം ലോകം മുഴുവൻ യു എയിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എത്തിച്ചേരുന്ന ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓണാവുകയായി. എന്തായാലും ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിന്റെ 31-ാമത്തെ ഏറ്റവും പുതിയ സീസണുകളിലേക്കുള്ള ഭക്ഷണശാല

0: ാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. എന്തായാലും ഓരോ വർഷം അറിയാലോ മില്യൺ കണക്കിന് സന്ദർശകർക്ക് മുന്നിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ആക്ച്വലി ഇതിലൂടെ ഗ്ലോബൽ വില്ലേജ് ഒരുക്കി നൽകുന്നത്. എനിവേ, എന്തായാലും ആ ഒരു അവസരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അവതരിപ്പിക്കട്ടെ. അതായത് സോഷ്യൽ മീഡിയയൊക്കെ വഴി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയായിരുന്നു അത്. സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വ്യാജ അക്കൗണ്ടുകൾക്കെതിരെയാണ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഖത്തർ എയർവേസ് തന്നെ ഒരു അറിയിപ്പ് അവർ കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ പേരിൽ വ്യാജമായിട്ട് നിർമ്മിച്ച ചില സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആളുകളിൽ നിന്നും അവരുടെ രഹസ്യ വിവരങ്ങളൊക്കെ ചോർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു നടപടിയിലേക്ക് കമ്പനി ഇപ്പോൾ പോയിരിക്കുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് വഴിയോ നമ്മുടെ പാസ്വേഡുകളോ അല്ലെങ്കിൽ ഒ ടി പികളോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസോ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ഒക്കെ ഖത്തർ എയർവേസ് ഒരിക്കലും ആവശ്യപ്പെടില്ല എന്നാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കറിയാലോ പീക്ക് ടൈമിലേക്ക് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എയർ ഫെയർ ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രമാത്രം ഒരു ഗംഭീര പ്രൊമോഷൻ ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഇവർ നമ്മളെ ചിലപ്പോൾ ക്യാൻവാസ് ചെയ്യിക്കുന്നത്. ചിലപ്പോൾ ഈ ഫേക്ക് പേജുകളിൽ നിന്നും ഒരിക്കലും ഇല്ലാത്ത ഒരു പ്രൊമോഷൻ കാണിച്ചിട്ട് 300 ദിർഹംസിന് നാട്ടിലേക്ക് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചു തരും. നമ്മളതിൽ കയറി ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോദിക്കും. ഇൻഫർമേഷൻസ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവസാനം നമ്മൾ പെട്ടുപോകും, ട്രാപ്പിലാവും. അപ്പോൾ അത്തരം വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വ്യാജ പേജുകളുടെ ചതിക്കുഴികളിൽ വീഴരുത് എന്നാണ് ഇപ്പോൾ ഖത്തർ എയർവേസ് തന്നെ അറിയിച്ചിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും അവർ ഇത്തരത്തിൽ പാസ്വേഡുകളോ അല്ലെങ്കിൽ ഐ മീൻ ലൈക്ക് ഒ ടി പിയോ കാര്യങ്ങളൊന്നും തന്നെ അവർ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് കേട്ടോ. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖത്തർ എയർവേസിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനോ പോലെയുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഇടങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നൊരു തട്ടിപ്പാണ്, ആ ചതിക്കുഴിയിൽ പോയി വീഴണ്ട. പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ പോകാൻ പ്ലാനിട്ട് നിൽക്കുന്നവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡിസ്കൗണ്ടിൽ റേറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് ചാടിക്കയറി അതിനകത്ത് വീഴും. അപ്പോൾ അതാണ് ഈ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. സോ ബിവെയർ അബൌട്ട് ദാറ്റ്, ജാഗ്രത.
1: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You are listening to Home 92.2 FM. Home is a feeling.
1: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഈ രജനി കമൽ യുഗത്തിന് ശേഷം തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളായിരുന്നു തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള തളപതി വിജയും അതുപോലെ തന്നെ തല അജിത് കുമാറും. അപ്പോൾ വിജയ് നേരെ രാഷ്ട്രീയത്തിലേക്ക് പോയ ഒരു ഗ്യാപ്പിൽ എവിടെ തലയെന്ന് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹമാണെങ്കിൽ റേസിംഗും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളുമായിട്ടൊക്കെ വളരെ തിരക്കിലായിരുന്നു. എന്തായാലും തല അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെയർ ഡെവിൾ എന്നൊരു സിനിമ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ വരുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയർ ഡെവിൾ ഒരു കിഡിലൻ പാൻ ഇന്ത്യൻ പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയിലെ സ്റ്റാർ കാസ്റ്റിനെ കുറിച്ച് കേൾക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു പാൻ ഇന്ത്യൻ പരിപാടിയുടെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ തമിഴിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വലിയ താരങ്ങളുടെ ഒക്കെ സിനിമകളിൽ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ജയിലർ ആവട്ടെ, വിക്രം ആവട്ടെ, ഇതിലെല്ലാം പല ലാംഗ്വേജസിൽ നിന്നുള്ള വലിയ താരങ്ങളെ കൊണ്ടുവരിക, കൂലി ആവട്ടെ. അപ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് ഡെയർ ഡെവിളും പിടിക്കാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിലെയും തെലുങ്കിലെയും വലിയ രണ്ട് താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമാകും എന്നാണ് ചില ബസ്സുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ വലിയ രണ്ട് താരങ്ങൾ വേറെ ആരുമല്ല, മലയാളത്തിൽ നിന്നും ലാലേട്ടനും ആൻഡ് തെലുങ്കിൽ നിന്നും വെങ്കടേഷും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഷൂട്ടിംഗ് വളരെ പെട്ടെന്ന് തന്നെ, വളരെ എക്സ്പെക്റ്റഡ് ടു സ്റ്റാർട്ട് സൂൺ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വളരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. എന്തായാലും ഈ സമയത്ത് അജിത്തിൻ്റെ അടുത്ത സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ശേഷം, അതായത് ഡെയർ ഡെവിളിന് ശേഷം അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് മങ്കാത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് വെങ്കട് പ്രഭുവിനോടൊപ്പം. അത് കഴിഞ്ഞിട്ട് തമിഴിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായിട്ടുള്ള ശങ്കറിൻ്റെ കൂടെ അജിത്ത് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവരെ ഇതിന് മുൻപ് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, വിജയ് ആക്ച്വലി നൻബൻ എന്ന് പറഞ്ഞൊരു പടം ശങ്കറുമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇല്ല, വേറെ ചെയ്തിട്ടില്ല. അപ്പം അജിത്താണെങ്കിൽ അങ്ങനെ ശങ്കറുമായിട്ട് ഈ രണ്ട് പടങ്ങൾ കഴിഞ്ഞിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പറയുന്നത്. പക്ഷേ ശങ്കറിന് ഇപ്പോൾ പഴയ ശങ്കറിൻ്റെ ഒരു ഇമേജ് മാർക്കറ്റും ഇല്ല. എനിക്ക് തോന്നുന്നു എന്തിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ എടുത്തതിന് ശേഷം പുള്ളിക്കാരന് കുറച്ച് ഡൗൺ ആണ്. ഈ റാം ചരണ് വെച്ചിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ശോ, എൻ്റെ പൊന്നേ, ഞാൻ ആ പടം കണ്ടും പോയി, വല്ലാത്തൊരു പടം. അപ്പോൾ ആ സിനിമ പോലൊന്നും അല്ല, അന്യനൊക്കെ പോലെ, അല്ലെങ്കിൽ ശിവാജി പോലെ, ഇന്ദ്രൻ പോലെ, ബോയ്സ് പോലെ, ജെന്റിൽമാൻ പോലെ, മുതൽവൻ പോലെ, ആ ഒരു ക്ലാസിക് സിനിമകളൊക്കെ സമ്മാനിച്ച ശങ്കറിൻ്റെ അതേ കാലിബറിലെ ഒരു സിനിമ അജിത്തുമായിട്ട് ചേർന്ന് വരികയാണെങ്കിൽ അതൊരു കിടലൻ പരിപാടി തന്നെ ആയിരിക്കും.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

മഴക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വരുന്ന ചില ബോധോദയങ്ങളുണ്ട്. ആൻഡ് മാത്രമല്ല, ജീവിതം കുറച്ചുകൂടെ ലളിതമായി മാറാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. അതായത്, നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളുകളും എടുക്കേണ്ടതില്ല എന്നുള്ള പാഠം നമ്മളൊരു പ്രായം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രായം കഴിയുന്ന സമയത്ത് മാത്രമായിരിക്കും അല്ലേ. എല്ലാവരെയും കൂടെ കിട്ടിയാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്ന തെറ്റിദ്ധാരണയും അവസാനിക്കുന്നത് ഒരു പ്രായത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ ഞാൻ തിരിയുന്നത് ആളുകളെയല്ല, മനസ്സിന് ഭാരം തോന്നാത്ത ദിവസങ്ങളെയാണ്, മനസ്സിന് ഭാരം നൽകാത്ത സമയങ്ങളെയാണ്, മൊമെൻറ്റ്സ് ആണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നേടണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയ വിജയങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് സമാധാനത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്ന ഒരു മനസ്സാണ് എന്നുള്ളത് നമ്മുടെ മെച്യൂരിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളൊന്നായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്തായാലും എല്ലാവരും മനസ്സമാധാനത്തോടെ ഇന്ന് ഉറങ്ങട്ടെ. ഇതുവരെയും വീട്ടിലെത്താത്ത ഒരുപാട് പേര് പ്രോഡലുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ, കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമെഴുതിരുതേ. അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമെഴുതിരുതേ. അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിൽ അരിതരിയും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2.
0: പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർ ബ്രാൻഡ് റീകോൾ ലക്ഷ്യം.
1: ഞങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ സാധ്യമാക്കുന്നു. ഹോം 92.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. What

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

ചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.